ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 14 2026 ജൂൺ 28 ഞായറാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ എണ്ണാനാണ് പലർക്കും താല്പര്യം. മനുഷ്യൻ തൻ്റെ വിരലുകളെ അവൻ ചെയ്യുന്ന തെറ്റുകൾ എണ്ണാനായി ഉപയോഗിച്ചിരുന്നുവെങ്കിലോ അവന് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടാൻ സമയമേ ലഭിക്കുകയില്ലായിരുന്നു. മറ്റൊരാളുടെ ജീവിതത്തിലെ തെറ്റിലേക്ക് കണ്ണുനട്ടിരിക്കാതെ സ്വന്തം തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി അവ തിരുത്തി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഏവർക്കും ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 9:30 അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ, 11 മണിക്ക് മൻ കി ബാത്, ഉച്ചയ്ക്ക് 12 മണിക്ക് ഗാനമന്ദാരം, വൈകുന്നേരം 5 മണിക്ക് ഭാഗ്യരാശി, 5

0: മുപ്പതിന് ഗാനവീഥി, 6 മണിക്ക് ചരിത്രത്തിൽ, ഇന്ന് 6:05 വ്യാസപ്രസാദം, രാത്രി 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് June 28. ഒന്നാം ലോക മഹായുദ്ധത്തിന് ഔപചാരിക അന്ത്യം കുറിച്ച വേഴ്സസ് ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടതും ഇസ്രായേൽ കിഴക്കൻ ജെറുസലേം ആക്രമിച്ച് രാജ്യത്തോട് കൂട്ടിച്ചേർത്തതും സ്ത്രീകളുടെ അവകാശങ്ങൾക്കായുള്ള നോർവീജിയൻ അസോസിയേഷൻ സ്ഥാപിതമായതുമൊക്കെ ഒരു June 28. June 28 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 28. ഒന്നാം കുരിശുദ്ധത്തിലെ പോരാളികൾ മുസ്ലിയിലെ കെർബോഗയെ പരാജയപ്പെടുത്തിയത് 1998 June 28. ഒന്നാം ലോക മഹായുദ്ധത്തിന് ഔപചാരിക അന്ത്യം കുറിച്ച വേഴ്സസ് ഉടമ്പടി ഫ്രാൻസിൽ ഒപ്പുവെക്കപ്പെട്ടത് 1919 June 28. ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഒരു ഭാഗത്തും ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി എന്നിവ മറുഭാഗത്തുമായാണ് സന്ധി ഒപ്പുവെക്കപ്പെട്ടത്. ഇസ്രായേൽ കിഴക്കൻ ജെറുസലേം ആക്രമിച്ച് രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് 1967 June 28. കൈലാസത്തിലേക്കും മാനസ സരോവറിലേക്കും ചൈന റോഡ് തുറന്നുകൊടുത്തത് 1981 June 1. June 28 ആദ്യമായി ഒരു വനിത US എയർഫോഴ്സ് അക്കാദമിയിൽ പ്രവേശിച്ചത്. ചെറി ആൻഡ് മെക്കോഗ്ലിൻ എന്നായിരുന്നു ആ വനിതയുടെ പേര്. നാസയുടെ ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹമായ ഏർലി ബേർഡ് ഇന്റർസാറ്റ് 1 ഒരു ആശയവിനിമയ സേവനം ആരംഭിച്ചത് 1965 June 28. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായുള്ള നോർവീജിയൻ അസോസിയേഷൻ സ്ഥാപിതമായത് 1884 June 28. ഓസ്ട്രിയയും സെർബിയയും തമ്മിൽ രഹസ്യുടമ്പടി ഒപ്പുവെച്ചത് 1881 June 28.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയെ രാജ്യരക്ഷാ മന്ത്രാലയം അപലപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈ 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന വാർത്തയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചത്. 100 തീവ്രവാദികളെയും പാകിസ്ഥാനിലെ നിരവധി തീവ്രവാദ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രിയും മന്ത്രാലയവും ഒരുപോലെ അഭിമാനം കൊള്ളുന്നുവെന്ന് രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ഓരോരുത്തരെയും രാജ്യം അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെ മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി ദൂരദർശൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 5 പ്രായക്കാരായ 1980,224 കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിലെത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാവിലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. ജില്ലയിലെ 1,41,810 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 1,573 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 46 ട്രാൻസിറ്റ് ബൂത്തുകളും 60 മൊബൈൽ ബൂത്തുകളും ഇതിൽപ്പെടും. കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലാതല ഉദ്ഘാടനം രാവിലെ നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA നിർവഹിക്കും. 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം രാവിലെ അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ജില്ലയിൽ 47,739 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിനായി 967 ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതികളിൽ ഒന്നാണെന്നും 62 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന പദ്ധതി കുടുംബങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷയോടെ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 ഒഴിഞ്ഞുകിടക്കുന്നതുൾപ്പെടെ സംസ്ഥാനത്ത് 5 ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ നിയമിച്ച് ഉത്തരവായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് DMO ഒഴിവുണ്ടായിരുന്നത്. ഇതോടെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ ഓഫീസർമാരായി. മലപ്പുറത്ത് ഡോക്ടർ വി വിനോദും ഇടുക്കിയിൽ ഡോക്ടർ ഐപ്പ് ജോസഫും, കോഴിക്കോട്ട് ഡോക്ടർ LT സരിതാകുമാരിയും, കണ്ണൂരിൽ ഡോക്ടർ R വിവേക് കുമാറും, കാസർഗോഡ് ഡോക്ടർ KT രേഖയുമാണ് മെഡിക്കൽ ഓഫീസർമാർ. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 5, കോഴിക്കോട്ട് 4, വയനാട്ടിൽ 1 ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 55 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സ്നേഹവും സൌഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പൊതുപ്രവർത്തകർക്ക് അനുഗ്രഹീത മാതൃകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ചെങ്ങന്നൂരിൽ പറഞ്ഞു. പി എസ് ശ്രീധരൻപിള്ളയുടെ കുടുംബം വെൺമണി മാർത്തോമാ സ്കൂൾ ലൈബ്രറിക്ക് ഗ്രന്ഥശേഖരം നൽകിയതിന്റെയും അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ മുതൽ ജൂലൈ 2 സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 1-2 തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ലോകകപ്പിന്റെ ഗ്രൂപ്പ് എല്ലിൽ ഇന്നലെ രാത്രി നടന്ന ആവേശപ്പോരിൽ പനാമയെ മറുപടിയില്ലാത്ത 2 വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ടിന്റെ നോക്കൌട്ട് പ്രവേശം. കരുത്തരായ എതിരാളികളെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ച പനാമയുടെ വലയിൽ 2 ബെല്ലിംഗ്ഹാമും ക്യാപ്റ്റൻ ഹാരി കെയ്നും പന്തെത്തിച്ചത്. 62-67 മിനിറ്റുകളിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഗോളുകൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ പൊരുതി കളിച്ചിട്ടും ഖാനയ്ക്ക് വിജയം തൊടാനായില്ല. 31 മിനിറ്റിൽ ലീഡ് പിടിച്ച ക്രൊയേഷ്യക്കെതിരെ 73 മിനിറ്റിൽ ഖാന തിരിച്ചടിച്ചെങ്കിലും 10 ക്രൊയേഷ്യ വിജയഗോൾ കണ്ടെത്തുകയായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്ക് പിന്നാലെ ഖാനയും 4 നോക്കൌട്ട് യോഗ്യത നേടി. ഇന്നത്തോടെ 48 ടീമുകളുടെയും ഗ്രൂപ്പ് തല മത്സരങ്ങൾ പൂർത്തിയായി. നോക്കൌട്ട് പോരാട്ട ചിത്രം വ്യക്തമാകും. ഇന്ന് രാത്രി 12:30 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും.
0: ഗ്രൂപ്പ് കെ മത്സരങ്ങളിൽ കൊളംബിയ, പോർച്ചുഗൽ, കോംഗോ, ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ജെ മത്സരങ്ങളിൽ രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ബോസ്നിയയിൽ അന്താരാഷ്ട്ര സാറാജവോ GM മിക്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മാസ്റ്റർ ഈതൻ വാസ് 3 നേടി. ഒപ്പം മത്സരിച്ച 10 പിന്നിലാക്കിയാണ് 14-കാരനായ ഈതൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 334 പോയിന്റോടെ കിരീടം നേടി. 275 പോയിന്റുമായി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2 പോയിന്റോടെ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് 3 കരസ്ഥമാക്കി. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. എല്ലാ ജില്ലകളിലും പോലീസുമായി ചേർന്നായിരിക്കും വ്യാപാരികൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. കോതമംഗലത്ത് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച് വനത്തിലേക്ക് വിട്ട കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് കാട്ടാനയെ മയക്ക് വെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടിരുന്നത്. കാട്ടിലേക്ക് തുറന്നുവിട്ട ശേഷം ആനയുടെ ചലനങ്ങൾ വനം വകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന TB മുക്ത് ഭാരത് ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന 2025 ക്ഷയരോഗ മുക്ത് പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ വിതരണം ചെയ്തു. SNDP യോഗം വടകര യൂണിയൻ സെക്രട്ടറിയും വടകര ശ്രീനാരായണ കോളേജ് മാനേജറും SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ PM രവീന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. KK രമ MLA മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11:00. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്തെ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:00 അൾജീരിയ ഓസ്ട്രിയയും ജോർദാൻ

0: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ മാസം 28 കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ

എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം തുടരുന്നു. സീഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19

0: 8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ്, മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. തുടർന്ന് റോച്ചെ കൈമാനിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾക്കൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകൾക്ക് പുറമെ AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് തുടങ്ങിയവയിലും പരിപാടി തത്സമയം ലഭ്യമാകും. AIR ന്യൂസ്, DD ന്യൂസ്, PMO എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് ലഭിക്കും. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ മുഖേന കൈലാസ്, മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിസയും പ്രവേശനാനുമതിയും ഇല്ലാതെ നേപ്പാളിലൂടെ യാത്ര തിരിച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിച്ച ശേഷമേ യാത്ര ആരംഭിക്കാവൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രേഖകൾ പിന്നീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടങ്ങുന്നത് വിദേശത്ത് കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. തീർത്ഥയാത്രയ്ക്ക് പോയ 52 ഇന്ത്യൻ പൌരന്മാർ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയതായും തുടർയാത്ര നടത്താൻ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2025 ജൂലൈ 28 പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചില സമൂഹ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതായി പ്രതിരോധ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൈനിക മരണം ഉണ്ടായില്ലെന്ന് മന്ത്രി പറഞ്ഞതായി വരുത്തി തീർക്കാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച പ്രതിരോധ സേനയിലെ ഓരോ അംഗത്തിന്റെ പരമോന്നത ത്യാഗത്തെ എക്കാലവും രാജ്യം അനുസ്മരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്നെത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. ലക്ഷദ്വീപിൽ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ രക്ഷാദൌത്യം വിജയകരം. കോസ്റ്റ്ഗാർഡും കവരത്തി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സും കൊച്ചിയിലെ സിജി എയർ എൻക്ലേവും ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ദൌത്യം നിർവഹിച്ചത്. അഗത്തിയിൽ നിന്ന് 60ഉം 66ഉം വയസ്സുള്ള ഗുരുതരാവസ്ഥയിലായ 2 രോഗികളെ സുരക്ഷിതമായി കൊച്ചിയിലെത്തിക്കാൻ സാധിച്ചു. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ടായിരുന്നു ദൌത്യം. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര

0: കാലാവസ്ഥ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആരോഗ്യമേഖലയിൽ ഗണ്യമായ പുരോഗതി ഇന്ത്യ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. എല്ലാ പൌരന്മാർക്കും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കിക്കൊണ്ട് സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച 9th ഡോക്ടേഴ്സ് ഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
1: We have a new national health policy in place. It brings a transformative shift from sick care to wellness and a shift from curative health care to comprehensive health care where prevention remains at the heart of our approach. There are several schemes that Government of India has rolled out in these 12 years and one of the most transformative one is our flagship initiative of Ayushman Bharat Pradhan Mantri Jan Arogya Yojana. It's lauded as the world's biggest health assurance program which brings in its ambit as many as 62 crore individuals.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് ഇംഗ്ലണ്ട് പനാമയെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 2-1 പരാജയപ്പെടുത്തി. ഇന്ന് പുലർച്ചെ നടന്ന കൊളംബിയ പോർച്ചുഗൽ മത്സരം സമനിലയിൽ കലാശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കോംഗോ 3-1 വിജയിച്ചു. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ, അർജന്റീന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ലോങ് ജമ്പിൽ 22 വർഷം മുൻപ് അഞ്ജു ബോബി ജോർജ് കുറിച്ച റെക്കോർഡ് തിരുത്തി തൃശൂർ സ്വദേശിനി ആൻസി സോജൻ. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ അഞ്ജു ബോബി ജോർജ് കുറിച്ച 6.83 മീറ്ററിന്റെ റെക്കോർഡ് 6.88 മീറ്റർ ദൂരത്തിൽ ചാടിയാണ് ആൻസിയുടെ പുതിയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടക്കുന്ന ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെ 8th മികച്ച ദൂരവും സ്വന്തം പേരിൽ കുറിക്കാൻ ആൻസിക്ക് സാധിച്ചു. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം. ഇറാനിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഡ്രോൺ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് US സെൻട്രൽ കമാൻഡ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം കിക്ക് എന്ന ഓയിൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണമാണ് യുഎസിനെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചത്. വെടിനിർത്തൽ കരാറിനെ ഇറാൻ വകവയ്ക്കുന്നില്ലെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധം പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനം തുടരുന്നു. സീഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135th പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 June 28 കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള

എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെറ്റുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30 അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമാർജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രചന.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ

0: 9999448480. Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
6: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
5: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
6: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
5: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
6: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
5: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
6: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
5: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
7: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
5: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
7: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400789000 9447560336.
5: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
9: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓർമ്മകളുടെ സുഗന്ധം പേറുന്ന മനോഹരമായ ഗ്രാമക്കാഴ്ചകൾ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഗ്രാമഭംഗി. നാട്ടുവഴികളും ഓലപ്പുരയും പത്തായവുമൊക്കെ ഇന്ന് ഓർമ്മകളുടെ താളുകളിൽ സ്ഥാനം പിടിക്കുമ്പോൾ അവയോടൊപ്പം തന്നെ ഓർമ്മകളിലേക്ക് ഒഴുകിയെത്തുന്ന ചില വർണ്ണ കാഴ്ചകളുമുണ്ട്. നാട്ടുവഴികളെയും വേലിവരമ്പുകളെയും മുറ്റത്തെ ചെറിയ പൂന്തോട്ടത്തെയുമൊക്കെ അലങ്കരിച്ച മനോഹരമായ നാട്ടുപുഷ്പങ്ങൾ. ഇന്നത്തെ ഗ്രാമഭംഗി നാട്ടുവഴികളിലെ വർണ്ണ കാഴ്ചകളായ നാട്ടുപുഷ്പങ്ങളെ പറ്റിയാണ് പ്രിയ ശ്രോതാക്കളോട് സംസാരിക്കുന്നത്. നയനാനന്ദമായിരുന്ന ഒട്ടേറെ പുഷ്പങ്ങൾ ഇന്ന് കാണാനില്ല എന്നുള്ളത് വാസ്തവമാണ്. കാലാന്തരത്തിൽ പലതിനെയും കുറിച്ചുള്ള അറിവുകളും മാഞ്ഞു പോയിരിക്കുന്നു. ഓണക്കാലത്ത് കുന്നിൻ ചെരുവുകളിൽ വിരിഞ്ഞു നിന്നിരുന്ന കണ്ണാന്തളിപ്പൂക്കളെ പറ്റിയും കാലത്തിൻ്റെ കുതിപ്പിൽ അവയും ഗ്രാമങ്ങളും എങ്ങനെ അപ്രത്യക്ഷമാകുന്നുവെന്നതിലുള്ള വേദനയും MT കണ്ണാന്തളിപ്പൂക്കളുടെ കാലമെന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട്. എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് MT വേദനിക്കുമ്പോൾ പിന്നീട് വന്ന തലമുറയ്ക്ക് ഇതിലെന്തൊക്കെ ലഭിച്ചിരുന്നു എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമയം തെറ്റാതെ കുന്നിൻ ചെരുവിൽ കണ്ണാന്തളിപ്പൂക്കൾ വിടർന്നുകൊള്ളുമെന്ന് അദ്ദേഹം പറയുമ്പോൾ പ്രകൃതി ഘടികാരം എത്ര കൃത്യമായിരുന്നുവെന്നും തോന്നിപ്പോകും. ഈ കണ്ണാന്തളിപ്പൂവിന് കാച്ചിപ്പൂവ്, പറമ്പൻ പൂവ്, കൃഷ്ണപ്പൂവ് എന്നുമൊക്കെ വിളിപ്പേരുണ്ട് കേട്ടോ. ആയുർവേദത്തിൽ അക്ഷിപുഷ്പി എന്ന പേരിലാണ് പരാമർശിക്കപ്പെടുന്നത്. മഴക്കാലം കഴിഞ്ഞ് മാനം തെളിയുമ്പോഴാണ് ഇവ പൂക്കുന്നത്. ഇവ പൂത്തു തുടങ്ങിയാൽ ഓണമായി എന്നാണ് സൂചന. അതുകൊണ്ട് ഓണപ്പൂവെന്നും പേരുണ്ട്. നമ്മുടെ നാട്ടുവഴികളിലും കുന്നിൻ ചെരുവുകളിലും ആറ്റുവക്കത്തും കുളക്കരയിലും വയൽവരമ്പുകളിലും തനിയെ കിളിർത്ത് ഗ്രാമഭംഗിയുടെ ചാരുത പകർന്ന നാട്ടുപൂക്കളെ പറ്റിയാണ് നാം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്.

0: Your favorite programs and music on your favorite radio. Radio Santhvanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗിക്ക് ചാരുത നൽകിയ മനോഹരമായ നാട്ടുപുഷ്പങ്ങളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രാമത്തിന്റെ മുഖശ്രീയായിരുന്ന ഈ നാട്ടുപുഷ്പങ്ങൾ സാഹിത്യത്തിലും സംഗീതത്തിലും പുരാണങ്ങളിലും വരെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വഴിയോരങ്ങളിലെ നിത്യവസന്തങ്ങളായിരുന്നു കാക്കപ്പൂവും മുക്കുറ്റിയും മഞ്ഞ കനകാംബരവും തൊട്ടാവാടിയും തുമ്പയുമൊക്കെ. ഇന്നും പേരറിയാത്ത എത്രയോ പുഷ്പങ്ങൾ കണ്ണിനാനന്ദമായി നിലകൊള്ളുന്നുണ്ട്.

0: ഇത്തരം പുഷ്പങ്ങൾ വർണ്ണക്കാഴ്ചകൾ മാത്രമല്ല സമ്മാനിക്കുന്നത്, പലതിനും ഔഷധ ഗുണങ്ങൾ ഏറെയുണ്ട്. പാരിജാതത്തിന്റെ കുമ്പിൽ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ കയറി ചെല്ലുന്ന ശംഖുപുഷ്പം. ശംഖുപുഷ്പം ഇന്ന് പല നിറങ്ങളിൽ കാണാൻ സാധിക്കും. കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന ഇലഞ്ഞിപ്പൂവിന്റെ വാസന എത്ര കവിഹൃദയങ്ങൾ കീഴടക്കിയിരുന്നു. വീട്ടുമുറ്റത്തെ അലങ്കരിച്ചിരുന്ന മുല്ലയും പിച്ചിയും കനകാംബരവും ഗ്രാമത്തിന്റെ നിഷ്കളങ്കത പോലെ എപ്പോഴും സൗരഭ്യം പൊഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ എപ്പോഴും കൗതുകവും ആകർഷണവും തോന്നിയിരുന്നത് വടക്കേപ്പുറത്തെ കുളത്തിലെ താമരയോടും ആമ്പലിനോടുമാണ്. പലപ്പോഴും കയ്യെത്തുന്നിടത്ത് താൻ ഉണ്ടെന്ന് പറയുന്നത് പോലെ നമ്മെ നോക്കി ചിരിക്കുമെങ്കിലും അഗാധമായ ആഴം പലപ്പോഴും ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവ മിക്കപ്പോഴും അപ്രാപ്യമായിരുന്നു. വയൽ വരമ്പത്ത് തിങ്ങി നിന്നിരുന്ന കുങ്ങിണി പൂവുകൾ, ഒപ്പം ഞാനുമുണ്ടെന്ന് പറയുന്ന അല്ലിത്താമരകൾ, നാട്ടുവഴിയാകെ പരവതാനി വിരിച്ച പവിഴമല്ലികൾ, ഒപ്പം മരമുല്ലയും, നിങ്ങൾ എന്നെ മറന്നോ എന്ന് പരിഭവിക്കുന്ന പൂവരശം, പിന്നെ ആകാശത്തു നിന്ന് താഴേക്ക് നോക്കിച്ചിരിക്കുന്ന വലിയ ചീലാന്തി പൂവുകളും. ഒന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഒരു വിസ്മയം തന്നെയല്ലേ. ഒരേ പുഷ്പങ്ങൾ പക്ഷേ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പല സാഹിത്യകൃതികളിലും ഗാനങ്ങളിലും പുഷ്പങ്ങളെ ഭാഗമാക്കാറുണ്ട്. അങ്ങനെ പല സാഹിത്യകൃതികളിൽ നിന്നും കേട്ടറിഞ്ഞ കഥകളിൽ നിന്നും ഒരിക്കലെങ്കിലും കാണണമെന്ന് അതിയായി ആഗ്രഹിച്ച പുഷ്പമാണ് നീലക്കൊടുവേലി. പ്രകൃതി ഘടികാരം കൃത്യമായി മനസ്സിലാക്കിയിരുന്ന നിരവധി പുഷ്പങ്ങളും ഈ നാട്ടുചെടികളിൽ ഉണ്ടായിരുന്നു. വിവിധ നിറങ്ങളിൽ നമുക്ക് കൗതുകം നൽകിയിരുന്ന നാലുമണിച്ചെടികളും പത്തുമണികളും അതിനുദാഹരണമാണ്. ഇത് മാത്രമല്ല കേട്ടോ, വഴിവക്കത്ത് തലയുയർത്തി നിന്നിരുന്ന കൃഷ്ണകിരീടം, ആനത്തകര, കിലുക്കി, ശീമക്കൊങ്ങിണി, കരിങ്കൂവളം, പഴമയുടെ ഗന്ധം പകരുന്ന കൈതപ്പൂവ്, കായാമ്പൂ, അശോകം, മണിമരുത്, ഇലവ്, പുന്നാഗം, കടമ്പ്, ചമത, എപ്പോഴും ഉന്മാദം പൊഴിക്കുന്ന പാലപ്പൂവ്, അങ്ങനെ പോകുന്നു ആ നിര. ഇനിയും എത്രയോ പുഷ്പങ്ങളെ നാം തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. ചിലതൊക്കെ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാകാം. ഒരുപക്ഷെ എപ്പോഴെങ്കിലും ഓർമ്മകളിൽ തെളിഞ്ഞു വരുന്ന ഒന്നായി ചിലത് മാറിയിട്ടുമുണ്ടാകാം. എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് MT വേദനിക്കുമ്പോൾ ഞാനും അത് തന്നെ ഓർക്കുന്നു. എത്ര നിറങ്ങൾ, എത്ര ഗന്ധങ്ങൾ, എത്ര വിസ്മയങ്ങൾ. ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അടുത്തയാഴ്ച വീണ്ടും എത്താം പുതിയ ഗ്രാമവിശേഷവുമായി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

റേഡിയോ സാന്ത്വനം 90.4 എഫ് എം ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ മാസം 28 തീയതി കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെട്ടുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ

എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30 അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: யாரு வச்ச மையே இது நான் வச்ச மையே நீ முன்னாலே போனா நான் பின்னாலே

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: ബിലോ 999.
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിലൊന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-714. മൊബൈൽ 9446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-714. മൊബൈൽ 9446-20-27-60.
0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
6: അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. പ്രശസ്ത കലാസംവിധായകൻ കൂടിയായ ശ്രീ രാജീവച്ചൽ സംവിധാനം ചെയ്ത ഗുരു എന്ന മലയാള സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ. കലാസംവിധായകനായി ചലച്ചിത്ര ജീവിതം ആരംഭിച്ച രാജീവ് അഞ്ചലിൻ്റെ ശ്രദ്ധേയമായ രണ്ട് ചിത്രങ്ങളായിരുന്നു അഥർവവും ഞാൻ ഗന്ധർവനും. ഗുരു എന്ന ചിത്രത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. 1997 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ആ വർഷത്തെ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരത്തിനായി ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത ചിത്രമായിരുന്നു ഇത്. ഇളയരാജയുടെ സംഗീതവും എസ് രമേശൻ നായരുടെ രചനയും എസ് കുമാറിന്റെ ഛായാഗ്രഹണവും ഈ സിനിമയെ കൂടുതൽ മനോഹരമാക്കി. അന്ധവിശ്വാസത്തെയും അമിത വിശ്വാസത്തെയും ഇരുളടഞ്ഞ ചിന്താഗതികളെയും നിശിതമായി വിമർശിക്കുന്ന ചിത്രം കൂടിയാണ് ഗുരു. പ്രതീകാത്മകമായ രീതിയിൽ ഈ അവസ്ഥകളെ വളരെ ആഴത്തിൽ ഈ ചിത്രം നമ്മോട് സംവദിക്കുന്നു.

ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുകയും എന്നാൽ ബ്രാഹ്മണകുലത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന രഘുരാമൻ എന്ന കഥാപാത്രമാണ് ഈ സിനിമയിലെ കേന്ദ്രബിന്ദു. രഘുരാമന്റെ പിതാവ് ആ നാട്ടിലെ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. വിദേശ ടൂറിസ്റ്റുകൾ എത്തുമ്പോൾ അവരെ നാടു കാണിക്കുകയും മറ്റും ചെയ്യുകയാണ് രഘുരാമന്റെ പ്രധാന ജോലി. ആ നാട്ടിൽ ഉത്സവം

ആയാലും പള്ളിപ്പെരുന്നാളായാലും എല്ലാ മതസ്ഥരും ഒത്തുചേർന്നാണ് ഇതൊക്കെ നടത്താറുള്ളത്. ഒരിക്കൽ ഉത്സവകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അമ്പലകാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് ദേവീകോപം ഉണ്ടെന്നും ഒക്കെ ചിലർ വാദിക്കുന്നുണ്ട്. പക്ഷേ പുരോഗമന ചിന്താഗതിയുള്ള അമ്പലക്കമ്മറ്റിക്കാരും മറ്റും അത് വകവയ്ക്കുന്നില്ല. വർഷങ്ങളായി തുടരുന്ന ആചാരങ്ങൾ അതേപടി നിലനിർത്തപ്പെടേണ്ടതാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. രഘുരാമൻ സ്വന്തം പിതാവിനെ പോലെ കാണുന്ന ആളാണ് സാഹിബ് അബ്ദുള്ള. രഘുരാമന് വേണ്ടി കല്യാണം ഉറപ്പിച്ചു വച്ചിരിക്കുന്ന പെൺകുട്ടിയാണ് സീതാലക്ഷ്മി. അവർ തമ്മിലുള്ള വിവാഹം നടത്താനുള്ള തയ്യാറെടുപ്പുകൾക്ക് മുൻകൈ എടുക്കുന്നതും സാഹിബ് അബ്ദുള്ളയാണ്.

0: ഒരിക്കൽ സാഹിബിന്റെ ചെറുമകൻ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ സാഹിബ് കിന്നരി വെച്ചുള്ള ഒരു തലപ്പാവ് ആ കുട്ടിക്ക് ധരിക്കാൻ കൊടുക്കുന്നു. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ തലപ്പാവിൽ കൗതുകം തോന്നുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ടൊരു കുട്ടി ആ തൊപ്പി വാങ്ങി ധരിക്കുകയും ആ വേഷത്തിൽ കുട്ടി ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തലപ്പാവ് വെച്ച് ക്ഷേത്രത്തിനുള്ളിൽ കയറിയ കുട്ടിയെ കാണുന്ന ചിലരിൽ അത് വിദ്വേഷമുണ്ടാക്കുന്നു.
1: കഴിഞ്ഞ ദേവപ്രശ്നത്തില് ദേവൻ അന്തർമുഖനായപ്പോഴേ ദുശകനം കണ്ടു തുടങ്ങിയതാ. അന്ന് എന്റെ വാക്ക് ആരും കേട്ടില്ല.
2: വാചകൻ സാറേ, പെരുന്തൃക്കോവിലപ്പന്റെ തിരുനാൾ ഉത്സവത്തിന് വിളക്കിൽ ഒഴിക്കാൻ ക്രിസ്ത്യാനികളുടെ വഴിപാട് എണ്ണ വേണം. തേര് വലിച്ച് ചുറ്റമ്പല മതിൽക്കെട്ട് കടത്താൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വേണം. അതിനൊന്നും ദൈവം കോപിക്കാറില്ലല്ലോ.
1: അത് കാലാകാലങ്ങളായുള്ള പാരമ്പര്യം.
2: തൊപ്പി വെച്ച ഏതോ കുട്ടി അമ്പലത്തിൽ വന്ന് തൊഴുതു എന്ന് വെച്ച് ആകാശം ഇടിഞ്ഞ് വീഴുമൊന്നുമില്ല. കനലെടുത്ത് കൈവെള്ളെ വെച്ച ഒരാക്കെ പൊള്ളു. അത് ഊതിപ്പെരിക്കാൻ കാട്ടു തീയാവും. ഇതേതോ കുട്ടികളുടെ കുസൃതിയാണ്. വേണ്ട.
1: അതല്ലല്ലോ, ദേവപ്രശ്നം നടക്കട്ടെ, പിന്നെ തീരുമാനിക്കാം.
2: ഈ മണ്ണ് പണ്ടേ നമ്മൾ വെട്ടിമുറിച്ചു. ഇനി ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് മനസ്സോട് വെട്ടിമുറിക്കണ്ട.
3: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
0: അവിടുത്തെ രാഷ്ട്രീയക്കാരിൽ ചിലർ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഐക്യത്തോടെ ജനങ്ങൾ ജീവിക്കുന്ന ആ നാട്ടിൽ തങ്ങളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് കാലങ്ങളായി അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. ക്ഷേത്രത്തിൽ നടന്ന ഈ സംഭവത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉപയോഗിച്ച് മുതലെടുക്കുവാൻ അവർ തീരുമാനിക്കുന്നു.
4: വീണത് തുർപ്പട. ഇവിടെ എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കളാണെന്ന് മറക്കരുത്. അവര് നമ്മുടെ പാർട്ടിയുമായി അല്പം ഇടഞ്ഞാ നിൽപ്പ്. അവരുടെ വോട്ട്, അതായത് ഹിന്ദുക്കളുടെ വോട്ട് ഉറപ്പാക്കിയാലേ നമുക്ക് ഇക്കുറി ജയിക്കാൻ ഒക്കൂ. ഈ തൊപ്പി പ്രശ്നം വെച്ച് നമുക്കൊരു കളി കളിക്കണം. തൊപ്പി എന്ത് തൊപ്പി, മൂളയുണ്ടെങ്കിൽ ഈ ഒരൊറ്റ തൊപ്പി പ്രശ്നം മതി ഇക്കുറി നമുക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ.
0: മുസ്ലിം വേഷം ധരിച്ച് അവർ രഘുരാമന്റെ പിതാവായ പൂജാരിയെ മർദ്ദിച്ച് അവശനാക്കുന്നു. തന്റെ അച്ഛനെ മർദ്ദിച്ചത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്നുള്ളത് രഘുരാമനിൽ ദേഷ്യമുണ്ടാക്കുന്നു. എന്നാൽ സാഹിബ് രഘുരാമനെ ആശ്വസിപ്പിക്കുന്നു. ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്തുവാൻ അന്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കുന്നു. ശാസ്ത്രികളുടെ ചോരയ്ക്ക് സമുദായം പകരം ചോദിക്കും എന്നെഴുതിയ പോസ്റ്ററുകൾ അവർ ഭിത്തികളിൽ പതിക്കുകയും മുസ്ലിം വീടുകൾ തെരഞ്ഞുപിടിച്ച് രാഷ്ട്രീയക്കാർ തീവയ്ക്കുകയും തുടർന്ന് വർഗീയ കലാപം സമാധാന അന്തരീക്ഷത്തിൽ കഴിയുന്ന ആ നാട്ടിൽ വളരുകയും ചെയ്യുന്നു. നിരവധി പേർ മരിക്കുകയും വീടുകളും വാഹനങ്ങളും തീവയ്ക്കപ്പെടുകയും അങ്ങനെ ആളുകൾ കൂട്ടത്തോടെ ആ ദേശത്തു നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുകയും ചെയ്യുന്നു. ചോര നുണയുന്ന വർഗീയ വിഷവിത്തുകൾ ആ നാട്ടിലങ്ങനെ നടമാടാൻ തുടങ്ങുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെയും ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരെയും വർഗീയ തിമിരം ബാധിച്ചവർ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നു. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ രഘുരാമൻ തൻ്റെയും സാഹിബിൻ്റെയും കുടുംബത്തെയും കൊണ്ട് ഒളിയിടത്തേക്ക് പോകുന്നു. എന്നാൽ അവർ താമസിക്കുന്ന സ്ഥലം കലാപകാരികൾ കണ്ടെത്തുകയും അവരെ ഒന്നോടെ വധിക്കുകയും ചെയ്യുന്നു.

എന്നാൽ ഭാഗ്യവശാൽ രഘുരാമൻ മാത്രം രക്ഷപ്പെടുന്നു. കലാപകാരികൾ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും മറ്റും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. വർഗീയ കലാപം അഴിച്ചുവിട്ട് ഇന്ത്യയെപ്പോലൊരു രാജ്യത്തെ ഇല്ലാതാക്കുവാൻ മറ്റു രാജ്യങ്ങൾ ശ്രമിക്കുന്നുവെന്ന് പോലീസിനും വിവരം ലഭിച്ചിരുന്നു. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട രഘുരാമൻ തൻ്റെ എല്ലാം നഷ്ടപ്പെടുത്തിയവരോട് പ്രതികാരം ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്നു. ജീവനും ചോരയും കൊടുത്ത് അതിന് പകരം ചെയ്യാൻ അയാൾ തീരുമാനമെടുക്കുന്നു. അങ്ങനെ രഘുരാമൻ ചാവേർപടയിലെ ഒരു പോരാളിയായി മാറുന്നു. ഒന്നിനോടും അനുകമ്പ വേണ്ട എന്നും മരണം മുന്നിൽ കാണേണ്ട ചാവേറായി മാറണമെന്നും കൂടെയുള്ള വർഗീയവാദികൾ അയാളെ ഉപദേശിക്കുന്നു. രഘുരാമൻ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഒരു വണ്ടി നിറയെ ഉഗ്ര സ്ഫോടക വസ്തുക്കളുമായി അയാൾ ലോറിയിൽ പോകാൻ തയ്യാറെടുക്കുന്നു. അത് അയാളുടെ കർമ്മമാണെന്ന് മറ്റുള്ളവർ വിശ്വസിപ്പിക്കുന്നു. ക്യാമ്പ് തകർക്കാനുള്ള ഉഗ്ര സ്ഫോടക വസ്തുക്കളുമായി പോകുന്ന വഴിയിൽ പോലീസ് അയാളെ തടയുകയും പോലീസിനെ വെട്ടിച്ച് ആ വാഹനം തകർത്ത് അയാൾ പുഴയിലേക്ക് ചാടുകയും ചെയ്യുന്നു. പുഴയിൽ മുങ്ങിയ അയാൾ ഒരു തീരത്തടിയുകയും അയാളെ കുറച്ചുപേർ ചേർന്ന് കലാപത്തിനിരയായവർ കൂട്ടമായി പാർക്കുന്ന ഒരിടത്തേക്ക് എത്തിക്കുകയും ബോധം വീഴുന്ന രഘുരാമനോട് മറ്റുള്ളവർ പേര് ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് മുസ്ലിങ്ങളായതുകൊണ്ടും താൻ എവിടെയാണ് എത്തപ്പെട്ടതെന്നും അറിയാത്തതുകൊണ്ടും രഘുരാമൻ തൻ്റെ പേര് അബ്ദുള്ള എന്നാണെന്ന് പറയുന്നു. പിന്നീട് താൻ എത്തപ്പെട്ടത് ഒരു ആശ്രമത്തിലാണെന്നും അവിടെ അഭയാർത്ഥികൾ കൂട്ടമായി താമസിക്കുന്നുണ്ടെന്നും അവിടം ജാതിയും മതവും നോക്കാത്ത ഒരിടമാണെന്നും രഘുരാമൻ മനസ്സിലാക്കുന്നു.

ശബരിമലയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.

0: എന്നാൽ അവിടെയും കലാപകാരികളുണ്ടായിരുന്നു. ആ കൂട്ടത്തിലേക്ക് രഘുരാമനും ചേരുന്നു. അവർ വീണ്ടും കലാപം തുടരുവാൻ ആശ്രമത്തിൽ വെച്ച് തീരുമാനമെടുക്കുന്നു. കലാപം നടത്താനുള്ള സുരക്ഷിത താവളമായി അവർ ആശ്രമത്തെ കാണുന്നു. ആശ്രമത്തിലെ വൈദേഹി എന്ന പെൺകുട്ടിക്ക് രഘുരാമനിൽ ചില സംശയങ്ങളുണ്ട്. അവൾ ദൈവത്തെയും ഗുരുവിനെയും അറിഞ്ഞവളാണ്. ആ അറിവ് രഘുരാമനിലും അസ്വസ്ഥതയും ആശ്ചര്യവും ഉണ്ടാക്കുന്നു.
1: വീടിന്റെയും നാടിന്റെയും രാജ്യത്തിന്റെയും ഉലകത്തിന്റെയും കർമ്മദോഷ നിവാരണത്തിനുള്ള ശ്രമമാണ് ആശ്രമം. ഇവിടെയും കൂടി ചോര ഒഴുക്കി ഈ ആശ്രമത്തിന്റെ മഹിമ കളങ്കപ്പെടുത്താമെന്ന് ആരും കരുതരുത്. ഈ കാരുണ്യഭൂമി ജാതിമത ചിന്തകൾക്ക് അതീതമാണ്. യുഗാന്തരങ്ങളായി ദൈവം ആഗ്രഹിച്ച കർമ്മത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൂതനും കറുത്തവനും വെളുത്തവനും കൂടി ജാതി പറഞ്ഞ് പങ്കിട്ടെടുക്കാൻ കഴിയാത്ത ഒരു പുതിയ തലമുറയിലൂടെയാണ് ലോകത്ത് ശാന്തി പിറക്കേണ്ടത്. ഈ സത്യദർശനം ലോകത്തിന് പകരുന്ന കരുണാമയനായ ഗുരുവിന്റെ സന്നിധിയാണിത്. ഇതിന്റെ വിശുദ്ധി കാണാനുള്ള അകക്കണ്ണടഞ്ഞ് നിങ്ങൾ അന്ധന്മാരായി പോകരുത്.
0: അന്ന് രാത്രി രഘുരാമനെയും കൂട്ടാളികളെയും ആക്രമണത്തിനായി കൂട്ടിക്കൊണ്ടുപോകുവാൻ ആളുകളെത്തുന്നു. തൊപ്പി ധരിച്ച് അഭയാർത്ഥികളെ പോലെ കടന്ന് മറ്റുള്ള ഇടങ്ങളിൽ കലാപമുണ്ടാക്കുക എന്നതായിരുന്നു രഘുരാമനിലും നിക്ഷിപ്തമായ കർമ്മം. അതിനായി രഘുരാമൻ പുറപ്പെടാൻ തുടങ്ങുന്നു. ഈ സമയം വൈദേഹിക്ക് ഒരു ദർശനം ഉണ്ടാവുകയും അവൾ ഉണർന്ന് രഘുരാമന്റെ അടുത്തെത്തുകയും ചെയ്യുന്നു. പുറത്തെ കലാപത്തിനായി പുറപ്പെടുന്ന രഘുരാമനെ വൈദേഹി തടയുന്നു. അസമയത്ത് എന്തിനാണ് ഈ ഭാഗത്തുകൂടി വന്നതെന്ന വൈദേഹിയുടെ ചോദ്യത്തിന് മുന്നിൽ രഘുരാമൻ പതറുന്നു. താൻ ഗുരുവിന്റെ പാദുകം നമസ്കരിക്കുവാൻ വന്നതാണെന്ന് രഘുരാമൻ വൈദേഹിയോട് കളവ് പറയുന്നു. എന്നാൽ പോകുന്നതിന് മുമ്പ് ഗുരുവിന്റെ പാദുകം സ്പർശിച്ചു പോകുവാൻ വൈദേഹി ആവശ്യപ്പെടുന്നു. മനസ്സില്ലാ മനസ്സോടെ അയാൾ ഗുരുവിന്റെ പാദുകത്തിൽ തൊടുന്നു.
2: തൊട്ടെന്ന് വെച്ച് എനിക്കൊന്നും സംഭവിക്കാനില്ലല്ലോ. എന്താണ് സംഭവിക്കുന്നത്? മകൾ മായുന്ന പോലെ
0: ഗുരുപാദ സ്പർശനത്തിലൂടെ രഘുരാമൻ മറ്റൊരു ലോകത്തെത്തുന്നു.
3: രഘുരാമ, നീ ഒരു നിയോഗത്തിന്റെ നിമിത്തമാണ്. നീ അറിയാതെ എത്തിയിരിക്കുന്നത് ശാന്തിയുടെ ഗിരിശൃംഗങ്ങളിലാണ്. ഗുരുവിന്റെ ത്യാഗത്തിന്റെ വേദന നീ നിന്റെ അനുഭവത്തിലൂടെ അറിയാൻ പോകുന്നു. അതിനായി നിന്റെ മനസ്സിന്റെ മഞ്ഞിടിഞ്ഞ് നീ മറ്റൊരു ലോകത്തിലേക്ക് പോവുകയാണ്.

0: മഹാന്മാരുടെ ലോകമായിരുന്നു അത്. രാജാവും പ്രജകളുമടക്കം എല്ലാവരും കാഴ്ചയില്ലാത്തവർ. അവിടെയും ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നു. കാഴ്ച എന്നത് അന്ധവിശ്വാസമാണെന്ന് കരുതുന്ന ഒരു കൂട്ടം മനുഷ്യർ. അവർ അവരുടേതായ ലോകത്ത് അവരുടേതായ നിയമങ്ങളും ശരികളും ശാസ്ത്രങ്ങളും കണ്ടെത്തി കാലങ്ങളായി ജീവിക്കുന്നു.
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ജനമനസ്സുകളുടെ

0: നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: കാഴ്ചയുള്ള ഒരു ലോകമുണ്ടെന്ന് പറയുന്നവരെ പോലും ക്രൂരമായി വധിക്കുന്ന നിയമം നിലനിൽക്കുന്ന ഒരു ലോകം. കാഴ്ചയുള്ള രഘുരാമൻ ആ ലോകത്തിനെ ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്നു. അവിടെ വെച്ച് അയാൾ രമണകന്റെ പാട്ട് കേൾക്കുന്നു.

0: രമണകനും അയാളുടെ കാമുകിയായ രാജാവിന്റെ സഹോദരി സമന്തകയ്ക്കും രാജാവിനും ഒന്നും കാഴ്ചയില്ലെന്നും രഘുരാമൻ മനസ്സിലാക്കുന്നു. കാഴ്ച എന്നത് കളവാണെന്ന് തന്നെ രക്ഷിച്ച രഘുരാമനോട് രമണകൻ പറയുന്നുണ്ട്. നിന്റെ പ്രണയിനിയായ സമന്തകയെ പിടിച്ചുകൊണ്ടുപോയ പടയാളികളെയും കുന്തമുനകളെയും താൻ കണ്ടുവെന്നും രഘുരാമൻ രമണകനോട് പറയുന്നു.
1: എനിക്ക് കാഴ്ചയുണ്ട്.
2: നിങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് പറഞ്ഞത് കള്ളമാണ്. എനിക്കും എൻ്റെ സമന്തയ്ക്കും രാജാവിനും ആർക്കും കാഴ്ചയില്ല. മരങ്ങൾക്കും മലകൾക്കും കിളികൾക്കും ആടുകൾക്കും ഒന്നും കാഴ്ചയില്ല.
1: അല്ല സ്നേഹിത, ഞാൻ കാണുന്നു എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിന്നെ. നിന്റെ പാട്ടിന്റെ കാറ്റിൽ ചുഴലി പോലെ ഓടി വന്ന് നിന്നെ ആലിംഗനം ചെയ്ത പെണ്ണിനെ, അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയ പടയാളികളുടെ കുന്തമുനകളെ, എല്ലാം എല്ലാം ഞാൻ കാണുന്നു.
0: നീചഗോത്രത്തിൽപ്പെട്ട രമണകനെ സ്നേഹിച്ചതിന് രാജാവ് തന്റെ സഹോദരിക്ക് ചാട്ടവാറടി വിധിച്ച് തടവിലാക്കുന്നു. അജ്ഞാതനായ ആരോ ഒരാൾ രമണകനെ കാവൽക്കാരിൽ നിന്നും രക്ഷപ്പെടുത്തിയെന്ന് അനുയായികൾ രാജാവിനെ അറിയിക്കുന്നു. ജാതിയുടെ മേൽക്കോയ്മ അന്ധതയുടെ ആ താഴ്വരയിലും ശക്തമായി നിലനിന്നിരുന്നു. ഗോത്രങ്ങളുടെ പേരിൽ ആ താഴ്വരയിലും അവർ മുള്ളുവേലികൾ തീർത്തിരുന്നു. കണ്ണുകാണാൻ കഴിവുള്ള ഒരാൾ തന്നെ പടയാളികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് രമണകൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് അസംബന്ധമാണെന്നും ഏതോ അവിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും മറ്റുള്ളവർ പറയുന്നു. കാഴ്ചയുടെ ലോകത്തെക്കുറിച്ചും ആ താഴ്വരയുടെ സൗന്ദര്യത്തെക്കുറിച്ചുമൊക്കെ രഘുരാമൻ രമണകനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കുവാൻ രമണകൻ കൂട്ടാക്കിയില്ല. അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന രണ്ട് ഗോളങ്ങളടങ്ങിയ കുഴികളാണ് കണ്ണുകൾ. ഇതായിരുന്നു അയാളുടെ കാഴ്ചപ്പാട്. പ്രതിബന്ധങ്ങളെ തകർക്കാൻ തന്റെ കാഴ്ചയ്ക്ക് കഴിയുമെന്നും അതുകൊണ്ട് അവന്റെ പ്രിയപ്പെട്ടവളായ സമന്തകയുടെ അടുത്ത് രമണകനെ എത്തിക്കാമെന്നും രഘുരാമൻ പറയുന്നു. അപ്പോഴെങ്കിലും തനിക്ക് കാഴ്ചയുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാമോ എന്ന് രഘുരാമൻ രമണകനോട് ചോദിക്കുന്നു. ഒടുവിലവർ കാവൽക്കാരുടെ ഇടയിലൂടെ അന്തപുരത്തിൽ എത്തുന്നു. കാഴ്ചയുള്ള ഒരാൾ താഴ്വരയിൽ എത്തിയത് രാജാവിലും ദേഷ്യമുണ്ടാക്കുന്നു. രമണകൻ കാഴ്ചയുള്ളവന്റെ വാക്കുകളിൽ മയങ്ങിയെന്ന് രാജാവ് പറയുന്നു. വേറെയും രമണകന്മാർ ഉണ്ടാകാതെ ഇരിക്കുവാൻ രാജാവ് വിളംബരം പുറപ്പെടുവിക്കുന്നു. ഏതോ അന്യലോക സന്തതിയും പിശാചിന്റെ പിൻഗാമിയുമായ ഒരവിശ്വാസി ഇല്ലാത്ത കാഴ്ചയുടെ മഹത്വത്തെ വാഴ്ത്തി ഈ മണ്ണിൽ ചുറ്റിക്കറങ്ങുന്നു. അവന്റെ വാക്കുകൾക്ക് കാതുകൊടുക്കുന്നവർ രാജാവിന്റെ ശിക്ഷയ്ക്ക് അർഹരാകുമെന്നും രാജാവ് കൽപ്പിക്കുന്നു. ഒപ്പം ജീവനോടെയോ അല്ലാതെയോ അയാളെ തന്റെ മുന്നിൽ എത്തിക്കുവാനും അറിയിക്കുന്നു. ഇതറിയുന്ന രമണകൻ അതിനൊരു വഴി കണ്ടെത്തുന്നു. തങ്ങളുടേതുപോലുള്ള വേഷം ധരിച്ചാൽ ആർക്കും രഘുരാമനെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നതായിരുന്നു അത്. അങ്ങനെ രഘുരാമൻ വേഷവിധാനത്തിൽ അവരിൽ ഒരാളായി മാറുന്നു. ഈ ലോകം വളരെ ചെറുതാണെന്നും ആ നാട്ടിലെ ഇലാമപ്പഴം പോലെ ചെറുതാണെന്നും ആ താഴ്വരയിലെ അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം മാത്രമാണ് ലോകമെന്നും അയാൾ കുട്ടികളെ ധരിപ്പിക്കുന്നു.
1: ഈ താഴ്വാരത്തിന് പുറത്ത് ഒരു ലോകമുണ്ട്. പർവ്വതങ്ങളും പക്ഷികളും പൂക്കളും ആകാശവും മേഘങ്ങളും ഇവയെല്ലാം കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരുമുണ്ട്.
3: കുട്ടികളെ പേടിക്കണ്ട, ഏതോ ദുഷ്ടഗ്രഹങ്ങളുടെ അശരീരിയാണത്. നമുക്ക് പഠനം തുടരാം. ഈ ലോകത്തിന്റെ അതിരുകൾ നമ്മൾ ജീവിക്കുന്ന ഈ താഴ്വാരത്തിന്റെ ചുറ്റുമുള്ള പാറക്കെട്ടുകളാണ്. ഈ ഭൂമിയുടെ മുകളറ്റം മൃദുലമായ ഒരു മൂടി മാത്രമാണ്.
1: വിഡ്ഢിത്തം! ഭൂമിയുടെ മേലെ രാത്രിയിൽ നക്ഷത്രങ്ങൾ പൂക്കുന്ന ആകാശം.
3: അശരീരികൾ കാതുകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഭയപ്പെടരുത്. ശബ്ദത്തിലാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്. നാദതരംഗങ്ങളുടെ വേലിയേറ്റത്തിലും വേലിയിറക്കങ്ങളിലും പ്രകൃതിയുടെ വൃത്തിക്ഷയങ്ങളും കാലങ്ങളും ഉണ്ടാകുന്നു. ഗന്ധവും കേൾവിയും മാത്രമാണ് ശാശ്വതമായ സത്യങ്ങൾ. കാഴ്ചയെ കുറിച്ചുള്ള കെട്ടുകേൾവികൾ വെറും കെട്ടുകഥകൾ. അവയ്ക്ക് കാതുകൊടുക്കാതിരിക്കുക.
0: കാഴ്ചയുടെ കഥ പറഞ്ഞു തന്ന രഘുരാമന് കുട്ടികൾ മരത്തിൽ നിന്നും പൊഴിഞ്ഞു വീണ ഇലാമ പഴം നൽകുന്നു. എന്നാൽ അത് കഴിക്കാതെ രഘുരാമൻ അത് അവർക്ക് തന്നെ നൽകുന്നു. ശ്രവണകൻ എന്ന കപട ശബ്ദശാസ്ത്രജ്ഞന്റെ കള്ളത്തരങ്ങളും രഘുരാമൻ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നു. രാജാവ് കർമ്മിയെ കൊണ്ട് രഘുരാമനെ പിടിക്കുവാനുള്ള വഴികൾ ആലോചിക്കുന്നു. ശബ്ദദേവത കോപിച്ചിരിക്കുകയാണെന്നും കോപമടക്കാൻ രക്തം ആവശ്യമാണെന്നും കർമ്മി പറയുന്നു. കാരുണ്യത്തിന്റെ ഉറവിടമായ ഒരു യുവാവിന്റെ രക്തം കൊണ്ട് നരബലി നടത്തുവാനും അവർ തീരുമാനിക്കുന്നു. ശബ്ദദേവതയെ പ്രീതിപ്പെടുത്തുന്ന മധുരനാദത്തിന്റെ ഉടമയായ രമണകനെ ബലി നൽകുവാൻ റാണി രാജാവിനോട് അഭ്യർത്ഥിക്കുന്നു. ബലിപുരുഷൻ ദേശത്തിന്റെ സ്വത്താണെന്നും ഇനിമേൽ ആർക്കും അവന്റെ മേൽ അവകാശമില്ലെന്നും രാജകിങ്കരന്മാർ രമണകന്റെ മാതാപിതാക്കളെ അറിയിക്കുന്നു. അവർ രമണകനെ ബന്ധിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും.

0: പുത്തരി ചിത്തുണിയേ നിത്യന മംഗള പത്തിരയേ ഉത്തമ പുത്തരി ചിത്തുണിയേ നിത്യന മംഗള പത്തിരയേ
1: ചത്തം മുത്തം താ തിരുത്തിൻ താളം താ ചത്തം മുത്തം താ.
2: എന്നാൽ രഘുരാമൻ രമണകനെ രക്ഷപ്പെടുത്തുന്നു. രമണകനെയും രഘുരാമനെയും അവരുടെ നീചഗോത്രത്തെയും നശിപ്പിക്കുവാനായി രാജാവ് ഉത്തരവിടുന്നു. ഗോത്രക്കാരെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുന്നതിനിടയിൽ അവരിൽ ഒരു യുവതി പ്രസവിക്കുകയും കുട്ടിക്ക് അവരുടെ ആചാരത്തിന്റെ ഭാഗമായി ഇലാമപ്പഴത്തിന്റെ നീര് വായിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. സിദ്ധ ഔഷധം എന്ന രീതിയിലാണ് കുട്ടികൾക്ക് അത് നൽകുന്നതെന്നും രഘുരാമൻ മനസ്സിലാക്കുന്നു. അത്ഭുതസിദ്ധിയുള്ള ഈ പഴമാണ് തങ്ങളുടെ ജീവന്റെ രഹസ്യമെന്ന് രമണകൻ രഘുരാമനോട് പറയുന്നു. ഇലാമപ്പഴത്തിന്റെ വിത്ത് കൊടിയ വിഷമാണെന്നും അയാൾ പറയുന്നു. വിത്ത് കഴിച്ചാൽ മരണം ഉറപ്പാണെന്നും. ഇത് കേൾക്കുന്ന രഘുരാമൻ ഇലാമപ്പഴം രുചിച്ചു നോക്കുന്നു. ആ ഫലം കഴിക്കുന്ന രഘുരാമൻ പക്ഷേ അന്ധനായി മാറുന്നു.
3: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
4: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
3: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: ഇലാമപ്പഴം ആരും കഴിക്കരുതെന്നും നിങ്ങളുടെ അന്ധതയുടെ കാരണം ആ പഴമാണെന്നും രഘുരാമൻ ഉറക്കെ വിളിച്ചു പറയുന്നു. കാഴ്ച നഷ്ടപ്പെട്ട രഘുരാമനെ രാജാവിന്റെ പടയാളികൾ പിടികൂടുന്നു.
5: ഈ മണ്ണിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തിയ നിനക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ?
6: കാഴ്ചയുടെ ഭാഗ്യവുമായി ഈ താഴ്വരയിലെത്തിയവനാണ് ഞാൻ. അന്ധതയുടെ കാരണം ഇലാമ മരത്തിന്റെ പഴമാണെന്ന സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു.
5: നിർത്ത്! താഴ്വാരത്തിന് അതിൻ്റെതായ സത്യങ്ങളുണ്ട്. സേനാധിപ, നാം ഈ അവിശ്വാസിക്ക് വധശിക്ഷ വിധിക്കുന്നു.
2: ഇന്നോളം ആർക്കും നൽകിയിട്ടില്ലാത്ത ശിക്ഷ രഘുരാമന് നൽകുവാൻ രാജാവ് തീരുമാനിക്കുന്നു. ഇലാമപ്പഴത്തിന്റെ വിഷവിത്ത് നൽകി രഘുരാമനെ കൊല്ലുക.

0: ഇതായിരുന്നു രാജശാസന. അതനുസരിച്ച് ഇലാമപ്പഴത്തിന്റെ വിത്ത് ഇടിച്ചു പിഴിഞ്ഞ് പാനീയമാക്കി അവർ അന്ധനായിത്തീർന്ന രഘുരാമന് നൽകുന്നു. രഘുരാമനെ വിഷം കൊടുത്തു കൊന്നു എന്ന വാർത്ത താഴ്വരയിൽ പരക്കുന്നു. എന്നാൽ കുറച്ചു സമയങ്ങൾക്ക് ശേഷം രഘുരാമന് ബോധമുണ്ടാവുകയും അയാൾക്ക് കാഴ്ച തിരികെ കിട്ടുകയും ചെയ്യുന്നു. സത്യം മനസ്സിലാക്കുന്നു. ഇലാമപ്പഴത്തിന്റെ കുരു വിഷമല്ലെന്നും അന്ധത മാറ്റാനുള്ള സിദ്ധ ഔഷധമാണ് അതെന്നും അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നു. തന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയെന്നും തന്നെ വിശ്വസിക്കണമെന്നും രഘുരാമൻ മറ്റുള്ളവരോട് ഉറക്കെ പറയുന്നു. എന്നാൽ മറ്റുള്ളവർ അത് വിശ്വസിക്കാതെ തങ്ങളുടെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ ഇവനെ കല്ലെറിഞ്ഞോട്ടിക്കണമെന്ന് അവർ ആക്രോശിക്കുന്നു. ഒടുവിൽ രമണകൻ എത്തുന്നു. അയാൾക്ക് രഘുരാമനിൽ വിശ്വാസമുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് കൊട്ടാരത്തിലെത്തി സമന്തികയെയും രാജാവ് തടവിലാക്കിയ അയാളുടെ മാതാപിതാക്കളെയും മോചിപ്പിക്കുന്നു. കാഴ്ചയുടെ സൗന്ദര്യം നുകരാൻ രഘുരാമനിൽ വിശ്വസിക്കപ്പെടുന്നവർ കൂട്ടമായി എത്തുന്നു. തന്നെ വിശ്വസിച്ചെത്തിയ എല്ലാവരെയും രഘുരാമൻ ഇരുൾ നിറഞ്ഞ ഒരു ഗുഹയിൽ പാർപ്പിക്കുന്നു. അവിടെ വെച്ച് അയാൾ എല്ലാവർക്കും ഇലാമപ്പഴത്തിന്റെ വിത്തിടിച്ചു പിഴിഞ്ഞ പാനീയം നൽകുന്നു. ഗുഹാമുഖം കല്ലുകൾ വെച്ച് മറച്ച് രഘുരാമൻ അടുത്ത ദിവസത്തിനായി കാത്തിരിക്കുന്നു. പൗർണമിയുടെ പുലർച്ചയ്ക്കായി കാത്തിരിക്കുന്ന രഘുരാമനെ രാജാവിന്റെ പടയാളികൾ പിടികൂടുന്നു. പിറ്റേന്ന് ഗുഹാമുഖം തുറന്ന് പുറത്തെത്തുന്നവർ കാഴ്ചയുടെ സൗന്ദര്യം നുകരുന്നു. അവർക്ക് അതൊരു പുതിയ അനുഭവമാവുകയായിരുന്നു.
1: അരുണകിരണ ദീപം പാവക്കടലിൽ ഉദയമാവുന്നു. ദിനനിരയിൽ ഇന്നാഗോളം പ്രണവനയനമാവുന്നു. ജനിമൃതികളിൽ ഒരു വരമൊഴിയായി വിജയശംഖമുണരുകയായി.
0: രഘുരാമനെ തടവിലാക്കിയ രാജാവ് പുതിയ ഉത്തരവിടുന്നു.
2: സേനാധിപ ഇല്ലാത്ത മറവിനെ കുറിച്ച് പറയുന്ന ഇവന്റെ നാവ് പിഴുതെറിയും.
3: വിജയന്റെ മഹാരാജാവേ, കാഴ്ച എന്തെന്നറിയാത്ത അങ്ങയോട് മതിലിന്റെ മറവിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? പക്ഷേ ഒന്നുണ്ട്, ത്യാഗത്തിന്റെ കയ്പ് നീർ കുടിച്ച് പൗർണമി വ്രതം നോറ്റ് കണ്ണു തുറക്കാൻ കാത്തുകിടക്കുന്ന ഒരു തലമുറയെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവരൊന്ന് ഉണരട്ടെ. ഉണർന്നെഴുന്നേറ്റ് അവരെ താഴ്വരയിലെ ഗോത്രങ്ങളുടെ മതിൽക്കെട്ടുകൾ ഇടിച്ചു നിരത്തും.
0: കാഴ്ച കിട്ടിയ ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് ഇരച്ചെത്തുന്നു. പുറത്തു കേൾക്കുന്നത് കാഴ്ച കിട്ടിയ ഒരു പുതിയ തലമുറയുടെ ആരവമാണെന്ന് രഘുരാമൻ രാജാവിനെ അറിയിക്കുന്നു. തലമുറകളായി ആവർത്തിച്ചു വരുന്ന പഴയ വിശ്വാസങ്ങൾ തകിടം മറിയാൻ പോവുകയാണെന്നും അയാൾ അറിയിക്കുന്നു. ഒടുവിൽ രഘുരാമന്റെ വിലങ്ങഴിച്ച് രാജാവ് കവാടത്തിലെത്തിക്കുന്നു. രഘുരാമൻ താനാണെന്ന് അയാൾ സ്വയം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നു.
3: രാജാവും നിങ്ങളെ പോലെ നിരപരാധിയാണ്. കാലാകാലങ്ങളിലായി ആവർത്തിച്ചു വന്ന തെറ്റുകളിലൂടെ സ്വയം തിരിച്ചറിവ് നഷ്ടപ്പെട്ടുപോയ ജനതയുടെ രാജാവ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിങ്ങൾക്ക് കിട്ടിയ പുതിയ അറിവിന്റെ വെളിച്ചം നിങ്ങൾ തന്നെ നിറയ്ക്കണം.
4: അരുത്, അടുക്കരുത്. അന്ധതയുടെ മറവിൽ ദുഷ്ടനായി ഈ രാജാവ് ദുർഭരണം നടത്തുകയായിരുന്നു. നീ തന്റെ കണ്ണുകളിലൂടെ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. മാറ, ഞങ്ങൾക്ക് വേണ്ടത് ഈ രാജാവിന്റെ രക്തമാണ്.
3: ഈ കൊലപരി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ച തന്ന എന്റെ ഈ കണ്ണുകൾ ഞാൻ കുത്തിപ്പൊട്ടിക്കും.
0: രാജാവിനെയും മറ്റും ആക്രമിക്കാനായി എത്തിയവർ ആയുധങ്ങൾ വെടിയുന്നു. ഗുരുസന്നിധിയിൽ ഗുരുവിന്റെ പാദങ്ങൾ തൊട്ട രഘുരാമനിലേക്ക് കഥ തിരികെ എത്തുന്നു. അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ശോഭ ഉള്ളിൽ നിറഞ്ഞ രഘുരാമൻ തന്റെ കയ്യിലിരിക്കുന്ന തോക്ക് ഉപേക്ഷിക്കുന്നു. ഒരു മയക്കത്തിൽ നിന്നെന്ന പോലെ അയാൾ ഉണർന്നെഴുന്നേൽക്കുന്നു. ആരെയും ദ്രോഹിക്കാൻ കഴിയാത്ത മനസ്സുമായി രഘുരാമൻ ഒരു പുത്തൻ തലമുറയുമായി നമ്മുടെ ഇടയിലേക്ക് നീങ്ങുന്നിടത്ത് ഗുരു പൂർണ്ണമാകുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?

0: ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: റിയലി വി കാൻ ഗ്രോ ടുഗദർ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: ബിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. ഭാരതത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2026 ജൂൺ മാസം 28-ാം തീയതി കൊല്ലം ജില്ലയിൽ പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 ഡോസ് പോളിയോ വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വന്നിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെട്ടുകൾ എന്നിവിടങ്ങളിലാണ് ട്രാൻസിറ്റ് കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മേളകൾ നടക്കുന്ന സ്ഥലങ്ങൾ, കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നാളത്തെ ദിവസം പോളിയോ വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാ മാതാപിതാക്കളും പൂർണ്ണമായി ഇതിൻ്റെ പ്രയോജനം ഉൾക്കൊള്ളണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ സാധിക്കാതിരുന്നാൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജൂൺ മാസം 29-30 അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. 2011 തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെങ്കിലും ഇന്ത്യയുടെ വിവിധ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോമായി ബന്ധപ്പെട്ട രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു വാക്സിനേഷൻ പ്രോഗ്രാം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം എല്ലാ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ജില്ലയിൽ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും ഈ ഒരു ക്രമീകരണത്തിൽ പങ്കാളികളാകണമെന്നും അതിൻ്റെ പ്രയോജനം എടുക്കണമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അത് നടക്കും, അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763
4: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: ബിലോ 999.
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: Your dream, your moment. Your station, Radio Santhunam, 90.4 FM. Stay tuned.

0: संकल्प को मजबूत करते हैं। मुझे विश्वास है इस बार गणेश उत्सव में और ऐसे हर उत्सव में हम ऐसी सारी बातों पर जरूर गंभीरता से सोचेंगे और देश हित में कदम भी उठाएंगे। साथियों, हमारे देश की सबसे बड़ी शक्ति हमारे देश के लोग हैं। देश के अलग अलग हिस्सों में हो रहे छोटे बड़े प्रयास हमें बहुत कुछ सिखाते हैं। ये प्रयास बताते हैं कि जब मन में संकल्प हो और समाज का साथ मिले तो कोई भी बड़ा बदलाव लाया जा सकता है। आप अपने आसपास हो रहे ऐसे प्रयासों के बारे में मुझे जरूर लिखते रहिए, अपने विचार और अपने सुझाव भेजते रहिए। हो सकता है आपके आसपास की कोई छोटी सी पहल पूरे देश के लिए प्रेरणा बन जाए। अगले महीने हम फिर मिलेंगे, देशवासियों के कुछ नए प्रयासों की चर्चा करेंगे। तब तक आप अपना और अपने परिवार का ध्यान रखिए। और हाँ, जल संचय तो करना ही करना है, बारिश के पानी की एक एक बूंद को हमें बचाना है। कैच द रेन, ये अभियान जरा भी ढीला नहीं होने देना है। तो मेरा खास आग्रह है, वर्षा का बूंद बूंद पानी हम मिलकर के बचाएं। बहुत बहुत धन्यवाद, नमस्कार।
1: मन की बात आकाशवाणी के माध्यम से माननीय प्रधानमंत्री श्री नरेंद्र मोदी अपने मन की बातें साझा कर रहे थे। हम आपको बता दें कि माननीय प्रधानमंत्री के इस प्रसारण के बाद मन की बात के क्षेत्रीय भाषा में अनुवाद का प्रसारण आकाशवाणी और दूरदर्शन के संबद्ध प्रादेशिक केंद्रों से तथा संस्कृत भाषा में अनुवाद का प्रसारण आकाशवाणी दिल्ली के इंद्रप्रस्थ चैनल मीडियम वेव 366.3 मीटर अर्थात 819 किलोहर्ट्ज और FM गोल्ड 100.1 मेगाहर्ट्ज पर अभी किया जाएगा। मन की बात के
2: स्वर्ण आभरण सीमास गोल्ड कवरिंग ज्वेलरी കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ, ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ, ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ ആറു മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295, ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു.

ഡിആർഡിഒ ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇന്ന് ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500-ലധികം സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1-ാം സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാ വിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിംഗുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേട്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേട്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം

കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്. അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും 1,000കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായി തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. 1,000കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ 2 സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായം

ഉള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ 90% പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ടു നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു BTech പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് 1000 കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന്

വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ,
ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി

0: സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.

0: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-714, മൊബൈൽ 9444-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-714, മൊബൈൽ 9444-20-27-0.
5: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
6: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
7: ഈ ആഴ്ചയിലെ ഗാനമന്ദാരം പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

ഏറെ ഹിറ്റ് ചിത്രങ്ങളൊരുക്കിയ സംവിധായകൻ കെ പി കുമാരന് തൻ്റെ ചിത്രങ്ങളിലെ ഗാനങ്ങളിൽ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. 1986 പുറത്തിറങ്ങിയ നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിലെ ഭാവസാന്ദ്രമായ ഒരു ഗാനം, എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഗാനത്തിൻ്റെ പിറവിയെക്കുറിച്ച് കെ പി കുമാരൻ പറയുന്നു, എൻ്റെ നേരം പുലരുമ്പോൾ എന്ന പടത്തിൽ മോഹൻലാലും മമ്മൂട്ടിയുമാണ് നായകന്മാർ. രഘുനാഥ് പലേരിയാണ് തിരക്കഥ. പലേരിയുടെ എല്ലാ തിരക്കഥകൾക്കും ഒരു കാവ്യഭംഗിയുണ്ട്. ഇതും അത്തരത്തിലൊരു സിനിമയാണ്. പടത്തിന് ആകെ ഒരു ക്ലാസിക്കൽ ടച്ച്. അതുകൊണ്ട് തന്നെ പാട്ടുകളും അത്തരത്തിലാവണം. വിശ്വകവി ONV ചിത്രത്തിന് ഈരടികൾ ഒരുക്കി. മനോഹരമായ വരികൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ ഒരു നിബന്ധനയും വെച്ചു. പുതിയ ഗാനങ്ങളുടെ ഈണങ്ങൾ ഒരുക്കുന്ന രൂപഭാവങ്ങളല്ല ഇതിന് വേണ്ടത്. ട്യൂണിൽ അധികം വേരിയേഷനുകളും വേണ്ട. സൗമ്യമായി ഒഴുകുന്ന പുഴ പോലെയാവണം ഈ പാട്ടിൻ്റെ ഈണസഞ്ചാരം. ONV അത് പറയാൻ കാരണമുണ്ട്. ONV ഒരുക്കിയ ഈരടികളിൽ അഗാധമായ മൗനമാണ് എൻ്റെ മൺവീണയിൽ എന്ന് തുടങ്ങുന്ന ഈ പാട്ടിൻ്റെ ആധാരശ്രുതി. പല്ലവിയിലും ചരണത്തിലുമായി പലതവണ ആവർത്തിക്കപ്പെടുന്നു മൗനം എന്ന വാക്ക്. പൂവിൻ ചൊടിയിലും മൗനം, ഭൂമിദേവിതൻ ആത്മാവിൽ മൗനം, വിണ്ണിൻ്റെ കണ്ണുനീർത്തുള്ളിയിലും കൊച്ചു മൺതുരി ചുണ്ടിലും മൗനം. സംഗീതമൊരുക്കാൻ ഭാവഗീതങ്ങളുടെ തമ്പുരാൻ ജോൺസൺ മാഷിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ONV പറഞ്ഞ കണ്ടീഷനും പറഞ്ഞു. ഇത് കേട്ട ജോൺസൺ മാസ്റ്റർ തൻ്റെ ഹാർമോണിയവുമായി സ്വന്തം ലോകത്തേക്ക് ഉൾവലിയുന്നു. ഏകാന്തമായ ധ്യാനത്തിനൊടുവിൽ ജോൺസൺ തിരിച്ചെത്തുമ്പോൾ മനോഹരമായ ഒരു ഈണമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ. ഇളനീർ മധുരമുള്ള ഈണം. പാട്ടിന് ഈണം നൽകുമ്പോൾ ജോൺസൺ മാഷിന് ഗുരുവായ ദേവരാജൻ മാഷ് പറഞ്ഞ കാര്യമായിരുന്നു അത്രേ മനസ്സിൽ. മൗനം എന്ന വാക്കിന് സംഗീതം നൽകുമ്പോൾ അതിൽ മൗനത്തിൻ്റെ സാന്നിധ്യം വേണം. ശ്രോതാക്കൾ മൗനത്തിൻ്റെ ശക്തി തിരിച്ചറിയണം, ഉൾക്കൊള്ളണം. അല്ലാതെ മൗനം ഒരിക്കലും ശബ്ദമുഖരിതമായിക്കൂടാ. ദേവരാജൻ മാഷിന് മനസ്സിൽ ധ്യാനിച്ചാണ് ജോൺസൺ ആ പാട്ടിന് ഈണമിട്ടത്. KP കുമാരൻ പറയുന്നു, ONV ഞാനും ജോൺസൺ മാഷും മനസ്സിൽ കണ്ട മൗനം എന്ന വാക്ക് അതിൻ്റെ എല്ലാ അർത്ഥവ്യാപ്തിയോടെയും മിഴിവോടെയും ഗാനഗന്ധർവ യേശുദാസ് തൻ്റെ മികച്ച ആലാപനത്തിലൂടെ കൊണ്ടുവന്നപ്പോൾ ആ ഗാനം എക്കാലത്തെയും മികച്ച ഹൃദ്യമായ ഒരു ഗാനമായി മാറി. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗ

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
4: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
5: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
4: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
6: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
6: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400789 9447560336.
4: എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
8: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത് വൃശ്ചികകാലം. ഉച്ചത്തിലുള്ള ശരണം വിളികൾക്കും നാമമന്ത്രോച്ചാരണങ്ങൾക്കും മുകളിലൂടെ യേശുദാസിൻ്റെ ഗന്ധർവനാദം. സ്വാമി സംഗീതമാലപിക്കും. താപസഗായകനല്ലോ ഞാൻ, ജപമാലയല്ലെൻ്റെ കൈകളിൽ, മന്ത്രശ്രുതിമീട്ടും തമ്പുരുവല്ലോ. ജീവിതം സ്വാർത്ഥകമായി എന്ന് തോന്നിയ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അതെന്ന് ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ച ആലപ്പി രംഗനാഥ്. നമ്മൾ എഴുതുകയും സ്വരപ്പെടുത്തുകയും ചെയ്ത ഗാനം ശാസ്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് കേൾക്കാൻ ഇടവരിക എന്നത് ഒരു ഭാഗ്യമല്ലേ? ആ അനുഭൂതി പറഞ്ഞറിയിക്കാനാവില്ല. ശ്രീകോവിൽ നടയിലെ ആൾത്തിരക്കിനിടയിൽ ഏകാഗിയായ ഒരു തീർത്ഥാടകന്റെ മനസ്സോടെ യേശുദാസിൻ്റെ ആലാപനം കേട്ടുനിൽക്കെ ആലപ്പി രംഗനാഥിന് ഓർമ്മ വന്നത് ആ പാട്ട് ജനിച്ചു വീണ നിമിഷങ്ങളാണ്. ജീവിതത്തിലെ ഏറ്റവും കടുത്ത പരീക്ഷണ ഘട്ടത്തിലായിരുന്നു അതിൻ്റെ പിറവി. തൻ്റെ അമ്മയുടെ വേർപാടിൽ ഭൗതിക ജീവിതത്തിൽ വിരക്തി തോന്നി ഭഗവാനിലെല്ലാം സമർപ്പിക്കാൻ തീരുമാനിച്ചു. നേരെ ചങ്ങനാശ്ശേരിക്കടുത്ത് തൃക്കണ്ണാപുരം ക്ഷേത്രത്തിലേക്ക് ചെന്നു. ഭഗവത് സന്നിധിയിൽ ചമ്രം പടിഞ്ഞിരുന്നു, മനസ്സിൽ ഭക്തി മാത്രം, ചുണ്ടിൽ ഈശ്വരസ്തുതികളും. 1.5 വർഷമാണ് ക്ഷേത്രസന്നിധിയിൽ രംഗനാഥ് മാസ്റ്റർ അവധൂതനെ പോലെ കഴിഞ്ഞത്. അമ്പലത്തിലെ പടച്ചോറ് മാത്രമായിരുന്നു ആഹാരം. ലൗകികതയോട് പൂർണ്ണമായും അകന്നുകഴിഞ്ഞ ആ നാളുകളിലും ഉള്ളിലെ കവിയോടും സംഗീതജ്ഞനോടും നിശബ്ദമായി സംവദിച്ചുകൊണ്ടിരുന്നു രംഗനാഥിൻ്റെ മനസ്സ്. അന്നത്തെ ഞാൻ എന്തായിരുന്നു, അതുതന്നെയായിരുന്നു ആ പാട്ട്. താപസഗായകൻ്റെ നിർമ്മലമായ മാനസികാവസ്ഥയോടെ എഴുതിയത്. മറ്റൊരു ചിന്തയുമില്ലല്ലോ, മന്ത്രശ്രുതി മീട്ടുന്ന ആ തമ്പുരു എൻ്റെ ഹൃദയം തന്നെ, മാസ്റ്ററുടെ വാക്കുകൾ. പിൽക്കാലത്ത് തരംഗിണിക്ക് വേണ്ടി ഒരു അയ്യപ്പ ഭക്തിഗാനം ചെയ്യാൻ

യേശുദാസ് ആവശ്യപ്പെട്ടപ്പോൾ മനസ്സിൽ തങ്ങിയ ആ പല്ലവിയിൽ നിന്ന് മനോഹരമായ ഒരു ഗാനം സൃഷ്ടിച്ചു രംഗനാഥ്. തരംഗിണിയിൽ നിന്ന് പുറത്തു വന്ന രണ്ടാമത്തെ അയ്യപ്പ ഭക്തിഗാന സമാഹാരമായിരുന്നു അത്. വർഷം 1982. ആലപ്പി രംഗനാഥ് ഇന്നില്ല. 2022 ജനുവരി 15 അദ്ദേഹത്തിൻ്റെ വിയോഗം. ഞാനില്ലാതായാലും എൻ്റെ പാട്ട് ശബരിമലയുടെ അന്തരീക്ഷത്തിലുണ്ടാകും. അതിലും വലിയൊരു പുണ്യം കിട്ടാനുണ്ടോ എന്നിലെ താപസഗായകന്. ആലപ്പി രംഗനാഥ് പറഞ്ഞത് എത്ര ശരി. ശബരിമല ശാസ്താവിൻ്റെ ശരണഗീതങ്ങളിൽ എന്നും മുൻപന്തിയിൽ തന്നെയാണ് ഈ പാട്ടിൻ്റെ സ്ഥാനം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം.

0: எம் அங்கமாலி. கேட்காம் ஆஸ்வதிக்காம் ரேடியோ சாந்தனம் 90.4 FM.
1: நமக்கு திருச்செத்தாம் ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക് ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കാലാതിവർത്തിയായ നിരവധി ഗാനങ്ങൾ മലയാളിക്കുണ്ട്. പൊതുവെ സന്തോഷവും സമാധാനവും തരുന്ന പാട്ടുകളോടാണ് ശ്രോതാക്കൾക്ക് പ്രിയമെങ്കിലും മനസ്സിനെ മതിക്കുന്ന അല്ലെങ്കിൽ ഒരു നോവായി പടരുന്ന ചില പാട്ടുകളും മലയാളി കാലങ്ങളായി നെഞ്ചേറ്റിയിട്ടുണ്ട്. അത്തരമൊരു ഗാനമാണ് വീണപൂവ് എന്ന ചിത്രത്തിലെ നഷ്ടസ്വർഗങ്ങളെ എന്ന് തുടങ്ങുന്ന നിത്യഹരിത ഗാനം. മലയാളി നെഞ്ചേറ്റിയ ആ അനശ്വര ഗാനത്തിന് ഇപ്പോൾ 40 വയസ്സ്. ഒരു തീവണ്ടി യാത്രയ്ക്കിടെയാണ് ഈ പാട്ടിൻ്റെ വരികളും അതിൻ്റെ സംഗീതവും ജനിക്കുന്നത്. ആ കഥ ഇങ്ങനെ. 1983 ജനുവരി 23, ഒരൊറ്റ ദിവസം കൊണ്ട് പിറവിയെടുത്ത ഗാനം എന്ന പ്രത്യേകത നഷ്ടസ്വർഗങ്ങൾക്കുണ്ട്. സംവിധായകൻ അമ്പിളിക്ക് പടത്തിലേക്ക് വിഷാദമുള്ള ഒരു പാട്ട് വേണം. കാരണം പ്രണയത്തിന് മുൻതൂക്കമുള്ള സബ്ജക്റ്റാണ്. ശ്രീകുമാരൻ തമ്പിയെ കൊണ്ട് പാട്ടെഴുതിക്കണമെന്ന് അമ്പിളിക്ക് ആഗ്രഹം. ശ്രീകുമാരൻ തമ്പി അന്ന് ചെന്നൈയിലാണ് താമസം. അമ്പിളി ചെന്നൈയിലേക്ക് വിളിച്ചു. പ്രേമനൈരാശ്യം കലർന്ന വരികളായിരിക്കണമെന്നും കേൾക്കുന്നവരുടെ മനസ്സിനെ സ്പർശിക്കണമെന്നും അമ്പിളി വിനയപൂർവ്വം ശ്രീകുമാരൻ തമ്പിയോട് അഭ്യർത്ഥിച്ചു. സംഗീത സംവിധായകൻ ആരെന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ മറുചോദ്യം. വിദ്യാധരൻ മാഷാണെന്ന് അമ്പിളി മറുപടി പറഞ്ഞു. വിദ്യാധരൻ മാഷ് അന്ന് പുതുമുഖമാണ്. അതുകൊണ്ട് വിദ്യാധരനെ പറ്റി ശ്രീകുമാരൻ തമ്പിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ശ്രീകുമാരൻ തമ്പി ഫോണിൽ പാട്ടിന്റെ പല്ലവി പറഞ്ഞുകൊടുത്തു. രാത്രിയിൽ ചെന്നൈയിൽ നിന്ന് തൃശൂരിലേക്ക് തീവണ്ടിയിൽ വരുന്ന സുഹൃത്ത് മുഖേന ബാക്കി വരികൾ എഴുതി കൊടുത്തയക്കാമെന്നും അദ്ദേഹം അമ്പിളിയോട് പറഞ്ഞു. പാട്ടിന്റെ ബാക്കിയുള്ള അനുപല്ലവിയും ചരണവും കിട്ടാൻ അമ്പിളി നിർദ്ദേശിച്ചതനുസരിച്ച് വിദ്യാധരൻ വെളുപ്പിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബാക്കി വരികൾ കൈപ്പറ്റി. എന്നിട്ട് അതുമായി അദ്ദേഹം നേരെ അതേ തീവണ്ടിയിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. തീവണ്ടിയിലെ സാധാരണ കമ്പാർട്ട്മെന്റിലിരുന്ന അദ്ദേഹം വരികൾ വായിച്ചു. ഈണങ്ങൾ പലതും കയറി വന്നു. ഹാർമോണിയത്തിന്റെ സഹായമില്ലാതെ ആഭേരി രാഗത്തിൽ തീവണ്ടിയിലേക്ക് ആ പാട്ട് ജനിച്ചു വീഴുകയായിരുന്നു. തീവണ്ടിയുടെ ഘടഘട ശബ്ദത്തിൽ വിദ്യാധരൻ മാസ്റ്റർ ആ ഈരടികൾക്ക് ഈണങ്ങൾ അണിയിച്ചൊരുക്കി. വരികളും സംഗീതവും മാത്രമല്ല, യേശുദാസിന്റെ മാന്ത്രികാലോപനം കൂടിയായപ്പോൾ നഷ്ടസ്വർഗങ്ങളെ എന്ന ഗാനം അനശ്വരമായി ഒരു തലമുറയെ മുഴുവൻ പ്രണയച്ചൂരിൽ നിർത്തിയ ആ ഗാനം ഇതാ നമുക്ക് ആസ്വദിക്കാം. നഷ്ടസ്വർഗങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
6: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്തിടെ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ കപ്പലുകൾ, വ്യോമസേനയുടെ വിമാനങ്ങൾ തുടങ്ങിയവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണമായി തദ്ദേശീയമായിരുന്നത് ഇതിന് ഉദാഹരണമായി പ്രധാനമന്ത്രി പരാമർശിച്ചു. എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSMEകൾക്ക് ഈ നേട്ടം പുതിയ ശക്തി പകരുകയും ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി രാജ്യം മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: साथियों, जून के महीने में ही एविएशन सेक्टर में भी देश ने एक बड़ी सफलता पाई. C-295 यह विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है, रोजगार के അവസരം ബഡ് റഹേ.
0: പശ്ചിമേഷ്യ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി. സ്വർണം വാങ്ങുന്നതും വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നതും കാർ പൂളിംഗും സംബന്ധിച്ച അഭ്യർത്ഥനകൾക്ക് നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. നിരവധി കുടുംബങ്ങൾ സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികളുടെ ഗുണങ്ങൾ കൂടുതൽ പേരിൽ എത്തുന്നതിന് വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की यह ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
0: ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയെക്കുറിച്ചും ശ്രീ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി കായിക താരങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ശുചിത്വം, ഗണേശോത്സവത്തിൽ വോക്കൽ ഫോർ ലോക്കൽ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുക, ജലസംഭരണം തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. സാങ്കേതികവിദ്യയുടെ യുഗമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ AI പരിഷ്കാരങ്ങൾ ഉയർന്നുവരുന്നതായും

0: അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സയൻസ് എന്നിവയിൽ ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയെ രാജ്യത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ഇന്ത്യൻ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സയൻസ് BTech प्रोग्राम शुरू करने जा रही है. ये आधुनिक टेक्नोलॉजी को भारत के पारंपरिक ज्ञान से जोड़ने की दिशा में एक महत्वपूर्ण कदम है. इससे भारतीय भाषाओं के लिए नए AI टूल्स तैयार करने में मदद मिलेगी.
0: ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 135 പതിപ്പ് ഉപസംഹരിച്ചത്. സീഷെൽസിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 2000 കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് തുള്ളിമരുന്ന് വിതരണം നടന്നത്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യുന്നത് കുറയുന്നുണ്ട്. ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാണെന്നും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. രാത്രി 12:30 മത്സരം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി മേയർ വി രാജേഷ്. എല്ലാവിധ ചർച്ചകൾക്കും നഗരസഭാ ഭരണസമിതി തയ്യാറാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ നാളെ യോഗം ചേരുമെന്നും മേയർ അറിയിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവു ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് 6 ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 66 RSSന്റെ വിവിധ ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന് വിട. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ നടന്നു. സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണ.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
1: C-295 ये विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है, रोजगार के अवसर बढ़ रहे हैं और आत्मनिर्भर भारत का संकल्प भी मजबूत हो रहा है.
0: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റാ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: सरकार देश के करोड़ों परिवारों तक सुरक्षा का कवच पहुंचा रही है. प्रधानमंत्री सुरक्षा बीमा योजना के तहत केवल 20 रुपए के सालाना प्रीमियम उस पर 2 लाख रुपए तक का दुर्घटना बीमा मिलता है. इस योजना से पीड़ित परिवारों को अब तक जो हिसाब मिला है 3,700 करोड़ रुपए

0: से अधिक की सहायता मिल चुकी है।
1: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
0: पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कुछ आग्रह किए थे। मैं देश के हर नागरिक का आभारी हूं कि मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं। मुझे इस बात की खुशी है इस ग्लोबल क्राइसिस का हम भारतीय मिलकर मुकाबला कर रहे हैं। मुझे विश्वास है जन भागीदारी की यही शक्ति हमें मजबूती देगी, हमें सफल बनाएगी।
1: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
0: साथियों, मैं अक्सर कहता हूँ जो खेलता है वो खिलता है। आज देश में ऐसे युवाओं की संख्या बहुत तेजी से बढ़ रही है जो खेल भी रहे हैं और खिल भी रहे हैं। पहले की तुलना में अब कहीं अधिक युवा खेलों को कैरियर के रूप में अपना रहे हैं।
1: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രി ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി 41 രക്ഷാസംഘം, ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും.

0: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത് സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1:00.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
9: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
8: ലോട്ടറി ഒന്നും അല്ല,
9: പിന്നെ
8: ചിട്ടിയാണ് അടിച്ചത്.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
11: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
11: 9446340979.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
10: Really, we can grow together.

അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023793.

താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പാൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിൽ ഒന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 94-46-20-2.

0: 7760 നമ്പർ ഒരിക്കൽ കൂടി 04-74-27-931-714 മൊബൈൽ 94-46-20-27-60
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444-8840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ.

താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടി.

0: വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഫിഫ വേൾഡ് കപ്പ് വീക്ക്ലി റൗണ്ട് അപ്പ്. ആശയം അവതരണം പ്രീത സുഗതൻ.
7: ഫുട്ബോൾ ലവേഴ്സ്, വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ഫിഫ വേൾഡ് കപ്പ് വീക്ക്ലി റൗണ്ട് അപ്പ് 2026. സ്റ്റോറീസ് ഫ്രം June 18 to June 25. വാട്ട് എ ഫാസിനേറ്റിംഗ് വീക്ക് ഇറ്റ് ഹാസ് ബീൻ. ദ ഗ്രൂപ്പ് സ്റ്റേജ് ഹാസ് എൻറ്റേർഡ് ഇറ്റ്സ് ഡിസിസീവ് ഫേസ്, പ്രൊഡ്യൂസിംഗ് മോമെന്റ്സ് ഓഫ് ബ്രില്ലിയൻസ്, ഇമോഷണൽ വിക്ടറീസ്, unexpected defeats and unforgettable stories. While football's biggest stars have continued to shine, this World Cup has also reminded us that reputation alone wins nothing. Every match has demanded discipline and determination. From June 18 to June 25th, the tournament has given everything: historic records, stunning upsets, emotional celebrations, and the rise of new contenders. So let's now look back at the biggest stories of the week. The first story is no doubt about Messi. If anyone wondered whether Lionel Messi still had one more World Cup masterpiece left, he has answered it. The Argentina captain produced another magical performance, including a memorable hat-trick against Algeria, helping Argentina move confidently towards the knockout stage. Every touch of the ball reminds us why he remains one of the greatest players the game has ever seen. Even when he is not scoring, his vision, leadership and ability to create opportunities make Argentina a dangerous side. He has become the leading goal scorer in FIFA World Cup history. This week also belonged to some of football's biggest stars. The star of France, Kylian Mbappe, once again reminded the world why he is one of the most feared forwarders in the game, combining blistering pace with clinical finishing. Portugal's Cristiano Ronaldo continued to inspire with his leadership, determination and eye for goal, proving that experience remains a priceless asset on the biggest stage. He became the first player ever to score in 6 different FIFA World Cups. Germany's Leroy Sane was another standout performer, using his speed, creativity and attacking flair to trouble opposition defenses. Alongside them, Brazil's Vinicius Jr. lit up the tournament with his match-winning ability, while Norway's Erling Haaland continued his impressive scoring from emerging as one of the leading contenders for the Golden Boot. One of the biggest shocks of the tournament came when Ecuador stunned Germany 2-1. The Netherlands also impressed with a commanding 3-1 victory over Tunisia, comfortably sealing top spot in their group with disciplined football. Australia showed a tremendous fighting spirit in a tense, goalless draw against Paraguay. Although there were no goals, the result was enough to send the Australians into the round of 32, sparking emotional

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023-27793.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
8: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
7: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
8: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
8: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
7: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
8: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
7: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
4: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
9: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട്
9: 9447607603 9400078900 9447560336 MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

കേൾവകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിൻ്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിൻ്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-714. മൊബൈൽ 09446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-714. മൊബൈൽ 09446-20-27-60.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
8: ബിലോ 999
9: ജോളി സിൽ.

0: ഒരു നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനി ജുല തോമസ്, ജില്ലാ കളക്ടർ. രാജ്യത്ത് സെൻസസ് ആരംഭിച്ച വിവരം ഏവരും ഇതിനകം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. റേഡിയോ സ്വാന്തനം 90.4 ശ്രോതാക്കളുമായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സെൻസസിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ എന്നൊരു പ്രോസസ്സാണ് ഈ വർഷത്തെ സെൻസസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ വീടിനെ സംബന്ധിച്ച വിവരങ്ങൾ ഡിജിറ്റലായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്യൂമറേറ്റേഴ്സ് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ആയാസരഹിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സ്മാർട്ട് ഫോണിൽ ചെയ്യുമ്പോൾ sc.census.gov.in എന്ന വെബ് പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിനുപരിയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന ക്രമീകരണങ്ങളാണ് കൊല്ലം ജില്ലയിൽ നടന്നു വരുന്നത്. ഒന്നാമതായിട്ട്, കൊല്ലം ജില്ലയിലെ വിവിധ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. NSS പോലെയുള്ള വോളണ്ടറി ഓർഗനൈസേഷൻ അതിനാവശ്യമായ സഹായം നൽകി വരുന്നുണ്ട്. രണ്ടാമതായിട്ട്, പൊതുജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന KSRTC, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ഈ ഹെൽപ്പ് ഡെസ്കുകളുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം KSRTC സീറ്റുകളുടെ ബാക്ക് സൈഡിൽ ഏത് രീതിയിലാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിശദമായി പ്രതിപാദിച്ചുള്ള നോട്ടീസ് പതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ സമയം ഒട്ടും തന്നെ പാഴായി പോകാതെ ഒരു അവസരം കൂടി ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളോട് താല്പര്യപ്പെടുന്നു. ഒരു 5 മിനിറ്റാണ് മാക്സിമം ഇതിലേക്കായിട്ട് ആവശ്യമുള്ളത്. അത് നിങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് സെൻസസ് എന്ന പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ സെൽഫ് എന്യൂമറേഷൻ ചെയ്തു കഴിഞ്ഞു, നിങ്ങളും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: നീ അറിഞ്ഞോ, ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
7: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
9: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
10: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
11: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ വൈവിധ്യമാർന്ന അറിവുകളും വിശേഷണങ്ങളും ഒക്കെയായി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നൊരു തുടർ പരിപാടിയാണ് ഭാഗ്യരാശി എന്നത്. എല്ലാ ഞായർ വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധൻ രാവിലെ 7 മണിക്കുമാണ് ഭാഗ്യരാശി നിങ്ങളിലേക്ക് എത്തുന്നത്. ഭാഗ്യരാശിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഞാൻ രജനി ഗിരീഷ്. വിവാഹത്തെ പറ്റിയുള്ള ജ്യോതിഷ സംബന്ധമായ ചില ചോദ്യങ്ങൾക്കാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മറുപടി നൽകിയത്. നമസ്കാരം സർ.
12: നമസ്കാരം.
11: നമ്മൾ കഴിഞ്ഞ ആഴ്ച വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, വളരെയേറെ പ്രയോജനപ്രദവും രസകരവുമായ നിരവധി പ്രതികരണങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഒന്ന് പ്രത്യേകം പറയാനുള്ളത്, ജ്യോതിഷവും വിവാഹവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംശയങ്ങളും ഒക്കെ തന്നെ പലരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പല ചോദ്യങ്ങളും ചിരിയും ചിന്തയും ഒക്കെ ഉണർത്തുന്നവയുമാണ്. ഒരുപാട് കുടുംബങ്ങൾ അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്ന ഒരു മേഖലയാണ് എന്നതുകൊണ്ട് അവയ്ക്കോരോന്നിനും വിശദമായി മറുപടി നൽകണം എന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നിരവധിയായ ശ്രോതാക്കളാണ് റേഡിയോ സാന്ത്വനത്തിലേക്ക് ഭാഗ്യരാശിയിലൂടെ ഭാഗ്യരാശി കേട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിരവധി മെസ്സേജുകളുമായി നമ്മളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്. അതിനെ കുറിച്ച് തന്നെ നമുക്ക് കുറച്ച് വിശദമായി ഒന്ന് ശ്രോതാക്കൾക്കായി കുറേയധികം അറിവുകൾ കൊടുക്കാം. പുനർവിവാഹവും പൊരുത്തവും, ഈ ഒരു സബ്ജക്റ്റിൽ ആദ്യ വിവാഹം പരാജയപ്പെട്ട ഒരാളുടെ രണ്ടാം വിവാഹത്തിന് ജാതക പൊരുത്തം നോക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലും വരും. അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
3: തീർച്ചയായിട്ടും. ഈ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സംശയമായിട്ട് വരുന്ന ഒരു കാര്യമാണത്. കാര്യം ആദ്യ വിവാഹം പൊരുത്തമൊക്കെ നോക്കി നടത്തി പരാജയപ്പെട്ടു, അപ്പോൾ രണ്ടാമത്തെ വിവാഹത്തിന് നോക്കേണ്ടതുണ്ടോ അതോ ആദ്യ വിവാഹത്തിലെ ദോഷങ്ങൾ അതോടെ അവസാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അവരുടെ സംശയം. പുനർവിവാഹത്തിൻ്റെ കാര്യത്തിൽ ജാതക പൊരുത്തം നോക്കണമോ എന്ന ചോദ്യത്തിന് നമുക്ക് ജ്യോതിഷപരമായി കൃത്യമായ ചില ഉത്തരങ്ങളുണ്ട്. ആദ്യ വിവാഹം പരാജയപ്പെട്ടു എന്നത് ജാതകത്തിലെ ചില ദോഷങ്ങളുടെ സൂചനയാകാം. അതിനാൽ രണ്ടാമതൊരു വിവാഹത്തിനൊരുങ്ങുമ്പോൾ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ജാഗ്രത ജാതക പൊരുത്തത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമാണ് എന്നുള്ളതാണ് വസ്തുത. കൂടാതെ വിവാഹം പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം ജാതകത്തിലെ ദോഷങ്ങൾ അവസാനിക്കുന്നില്ല. ഒരാളുടെ ജാതകത്തിലെ ഏഴാം ഭാവം, അത് ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്നു, എട്ടാം ഭാവം എന്നിവയിലെ ദോഷങ്ങളാണ് ആദ്യ പരാജയത്തിന് കാരണമായതെങ്കിൽ ആ ദോഷങ്ങൾ അവിടെ തന്നെ തുടരും എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ജാതകം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗ്രഹനിലയുടെ ഒരു സ്നാപ്ഷോട്ടാണ്. അത് ആ സ്ഥിതി നമ്മളുടെ ജീവിതകാലം മുഴുവനുള്ള ഫലങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനില ജനനം മുതൽ മരണം വരെ അതുതന്നെ ആയിരിക്കും എന്നുള്ളത് മറന്നുപോകരുത്. രണ്ടാമത്തെ പങ്കാളിയുടെ ജാതകം ആദ്യ പരാജയത്തിന് കാരണമായ ദോഷങ്ങളെ ശമിപ്പിക്കാൻ പോകുന്നതല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാപസാമ്യം വളരെ പ്രധാനമാണ്, ഏറ്റവും കൂടുതൽ പ്രധാനമാണ്. രണ്ടാം വിവാഹത്തിൽ

0: നക്ഷത്ര പൊരുത്തത്തേക്കാൾ നമ്മൾ 10 പൊരുത്തങ്ങൾ നക്ഷത്ര പൊരുത്തങ്ങളായി നോക്കാറുണ്ട്. അതിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് പാപസാമ്യത്തിനാണ്. ആദ്യ വിവാഹം പരാജയപ്പെട്ട വ്യക്തിയുടെ ജാതകത്തിൽ പാപഗ്രഹങ്ങളുടെ സ്വാധീനം കൂടുതലായിരിക്കും. പാപഗ്രഹങ്ങൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചൊവ്വ, ശനി, രാഹു, കേതു മുതലായവയാണ്. സൂര്യനും ചില സമയത്ത് പാപഗ്രഹമായി നമ്മൾ കരുതപ്പെടുന്നുണ്ട്. അതിനാൽ പുതിയ പങ്കാളിയുടെ ജാതകത്തിലും സമാനമായ പാപബലം ഉണ്ടെങ്കിൽ മാത്രമേ ദോഷങ്ങൾ പരസ്പരം ഹനിക്കപ്പെടുകയുള്ളൂ. 9 ഭാവത്തിന്റെ പ്രസക്തിയാണ് നമ്മൾക്ക് പുനർവിവാഹത്തിന്റെ സൂചകമായി പല ആചാര്യന്മാരും കാണുന്നത്. ജ്യോതിഷത്തിൽ 7 ഭാവം ആദ്യ വിവാഹത്തിനെയും സൂചിപ്പിക്കുന്നു എന്നറിയാമല്ലോ. 7 ഭാവം മോശമാണെങ്കിലും 9 ഭാവം ശക്തമാണെങ്കിലും ആദ്യ വിവാഹത്തിൽ പരാജയപ്പെട്ടാലും 2 വിവാഹം വളരെ സന്തോഷകരമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 വിവാഹത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്ത് നോക്കേണ്ടത് ജാതകത്തിലെ 9 ഭാവമാണ്. അതോടൊപ്പം ദശാകാലം നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യ വിവാഹം നടന്ന സമയത്തെ ദശയും നിലവിലെ നമ്മുടെ ദശയും അപഹാരങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കാം. ആദ്യ പരാജയം ഒരുപക്ഷെ 7.5 ശനിയോ അല്ലെങ്കിൽ മോശം ദശയോ ഉള്ള കാലത്തായിരുന്നിരിക്കാം. ഇപ്പോൾ നടക്കുന്നത് വ്യാഴത്തിൻ്റെയോ മറ്റൊരു ശുഭഗ്രഹത്തിൻ്റെയോ ദശയോ അപഹാരവുമാണെങ്കിൽ പൊരുത്തം കുറവാണെങ്കിൽ പോലും നമ്മുടെ ജീവിതം മെച്ചപ്പെടാനും വിവാഹ ബന്ധം ശ്രേയസ്കരമായി തീരാനും സാധ്യതയുണ്ട്. പിന്നീടുള്ളത് അനുഭവത്തിൽ നിന്നുള്ള പൊരുത്തമാണ്. ഇവിടെ ജ്യോതിഷത്തിനപ്പുറം ഒരു മാനസിക വശം കൂടിയുണ്ട്. ആദ്യ പരാജയത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാകാം. ഈ പക്വത ജാതകത്തിലെ ചെറിയ പൊരുത്തക്കേടുകളെ മറികടക്കാൻ സഹായിച്ചു എന്നും വരാം. ചുരുക്കത്തിൽ 2 വിവാഹത്തിന് തീർച്ചയായും ജാതകം നോക്കണം. പക്ഷേ അത് ആദ്യ വിവാഹത്തിന് നോക്കിയതുപോലെ അല്ല. ആദ്യത്തെ തകർച്ചയ്ക്ക് കാരണമായ ഗ്രഹദോഷങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റിയ ഒരു പങ്കാളിയെ കണ്ടെത്തുകയാണ് വേണ്ടത്. മെഡിക്കൽ രംഗത്തു നിന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ ശസ്ത്രക്രിയയിൽ പരാജയപ്പെട്ട രോഗി 2 ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുമ്പോൾ കൂടുതൽ ടെസ്റ്റുകളും കൂടുതൽ മുൻകരുതലുകളും എടുക്കണം എന്ന് പറയുന്നത് പോലെയാണിത്. ആദ്യ വിവാഹത്തിന്റെ പരാജയം ജാതകത്തിലെ തലയിൽ വയ്ക്കുന്നതിനേക്കാൾ പുനർവിവാഹത്തിന് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ബന്ധത്തിലെ മാനസികമായ പൊരുത്തപ്പെടൽ എത്രത്തോളം ഉണ്ടായിരുന്നെന്നും പഴയ ബന്ധത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നുപോയിട്ടുണ്ടോ എന്നും സ്വയം വിമർശനപരമായി ഒന്ന് വിലയിരുത്തുവാനാണ്. അതിനനുസരിച്ച് സ്വന്തം കാഴ്ചപ്പാടുകളിലും നിലപാടുകളിലും പോസിറ്റീവായ ഒരു തിരുത്തൽ, നമ്മളതിന് ആറ്റിറ്റ്യൂഡിനൽ കറക്ഷൻ എന്ന് പറയും. മാനസിക ശാസ്ത്രത്തിൻ്റെ വക്താക്കൾ പറയുന്നതാണ്, മാനസിക രോഗ വിദഗ്ധർ പറയുന്നതാണ് ആറ്റിറ്റ്യൂഡിനൽ കറക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ വരുത്തുക തന്നെ വേണം. ഗ്രഹനില തന്നെയാണ് എല്ലാം എന്ന് വിചാരിക്കുന്നത് അത്ര ബുദ്ധിപൂർവം അല്ല എന്നാണ് പറയേണ്ടത്.
1: വളരെ നല്ലൊരു ചിന്തോദ്ദീപകമായ ഒരു കാര്യമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. കാരണം ആദ്യ വിവാഹത്തിൽ വ്യക്തിയുടെ ഒരു പക്വതയില്ലായ്മയിൽ വരുത്തുന്ന ആ ഒരു അപക്വമായ ഒരു ചിന്താരീതികളും കാഴ്ചപ്പാടുകളും കൂടെ ഒക്കെ ഒന്ന് മാറ്റിവെച്ചാലും പിന്നീട് ജാതകത്തിൻ്റെ ഒരു 9 ഭാവത്തിൻ്റെ ശക്തിയും കൂടെ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് 2 വിവാഹം നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളത് വളരെ നല്ലൊരു ആൻസർ ആയിരുന്നു സാർ പറഞ്ഞത്.
0: അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് 2 വിവാഹം വളരെ നന്നായി നടന്നു പോകുന്ന ഒരുപാട് കേസുകൾ
1: കാണുന്നുണ്ട് സാറെ. നമ്മളിപ്പം ചിലപ്പോഴൊക്കെ ചിന്തിക്കും വിദേശവാസവും ജാതകവും, നമ്മൾ വിദേശത്താണെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ നമ്മളെ അല്ലെങ്കിൽ നല്ലതൊക്കെ നമ്മളെ എങ്ങനെയാണ് ഭവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് ജാതകത്തിലെ ദോഷങ്ങൾ, ഉദാഹരണമായിട്ട് രാഹു ചൊവ്വാദോഷം, ഇതൊക്കെ തന്നെ നാട്ടിലുള്ള അത്രയും കാഠിന്യത്തിൽ ബാധിക്കുമോ അതോ നമ്മുടെ ഈ ദേശത്തിൻ്റെ മാറ്റം ദോഷങ്ങളെ ലഘൂകരിക്കുമോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്.
0: അത് സാധാരണമായ സംശയമാണ്. പ്രവാസികൾ ചിലർ ചോദിക്കാറുണ്ട് വിദേശവാസം ജാതകദോഷങ്ങളെ ബാധിക്കുമോ എന്നത്. അതിൻ്റെ കാരണം നമ്മൾ നാട്ടിൽ നിന്നിട്ട് പല രീതിയിൽ നോക്കിയിട്ടും ഒരു തരത്തിലും ഗതി പിടിക്കാത്ത ചില ആളുകൾ ഒരുപക്ഷെ വിദേശത്ത് ചെന്ന് നല്ല രീതിയിൽ ജോലിയും ഒക്കെ ചെയ്ത് നല്ല പദവിയിലൊക്കെ എത്തി നന്നായി ധനമൊക്കെ സമ്പാദിച്ച് നമ്മുടെ നാട്ടിൽ വരുന്നത് കാണുമ്പോഴാണ്. ഒരാൾ ജനിച്ച നാട്ടിൽ നിന്ന് ദൂരദേശത്തേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ഗ്രഹനിലയിലോ ദോഷങ്ങളിലോ മാറ്റം വരുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് പ്രധാനമായിട്ടും 3 വശങ്ങൾ നമ്മൾ പറയണം. ആദ്യത്തേത് ദോഷത്തിൻ്റെ തീവ്രത കുറയുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വിദേശവാസം ചില ജാതകദോഷങ്ങൾക്കുള്ള സ്വാഭാവിക പരിഹാരമായിട്ട് മാറാറുണ്ട്. ഉദാഹരണത്തിന് ജാതകത്തിൽ 4 ഭാവം സൂചിപ്പിക്കുന്ന സുഖം, വീട്, ഇവ ദുർബലമായ ഒരാൾക്ക് സ്വന്തം നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ വിദേശത്തേക്ക് മാറുന്നതോടുകൂടി ആ വാസസ്ഥല ദോഷം അയാൾക്ക് ഇല്ലാതാകുന്നതാണ്. വാസസ്ഥലത്തെ കൊണ്ടുള്ള ദോഷം ഒരുപക്ഷെ ഇല്ലാതാകും. ഈ സന്ദർഭത്തിൽ വിദേശയാത്രയെയും വിദേശ ജീവിതത്തെയും കുറിച്ച് ചില കൗതുകകരമായ കാര്യങ്ങൾ കൂടി ശ്രോതാക്കളുടെ അറിവിലേക്കായി പറയേണ്ടതുണ്ട്. ജാതകത്തിൽ 8-12 ഭാവങ്ങൾക്ക് തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അത്തരക്കാർ നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ വിദേശത്ത് കഴിയുന്നതാണ് ജ്യോതിഷപരമായി അഭികാമ്യം. എന്തുകൊണ്ടാണ് എന്ന് പറയാം. ജ്യോതിഷത്തിൽ 6, 8, 12 ഭാവങ്ങളെ ത്രികഭാവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പൊതുവെ പ്രതികൂലമായ ഭാവങ്ങളായിട്ടാണ് ഇവയെ കരുതാറുള്ളതെങ്കിലും വിദേശയാത്രയുടെയും വിദേശവാസത്തിന്റെയും കാര്യത്തിൽ ഇവയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. 12-ാം ഭാവം എന്നത് വ്യയസ്ഥാനം.

0: സ്വന്തം നാട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ ഭാഗ്യവും പുരോഗതിയും വിദേശത്ത് ലഭിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. എട്ടാം ഭാവം എന്ന് പറയുന്നത് പരിവർത്തന സ്ഥാനമാണ്. അത് മാറ്റങ്ങളെയും അപ്രതീക്ഷിത സംഭവങ്ങളെയും സൂചിപ്പിക്കുന്നു. ലഗ്നത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ എട്ടാം ഭാവം വിദേശയാത്രയുമായി ബന്ധപ്പെടുമ്പോൾ ഒരു വ്യക്തി സ്വന്തം വേരുകളിൽ നിന്ന് മാറി മറ്റൊരു ചുറ്റുപാടിൽ ജീവിക്കുമ്പോഴാണ് കൂടുതൽ ശോഭിക്കുന്നത് എന്ന് പല വ്യക്തികളിലും നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് വിദേശത്ത് കഴിയുന്നത് അഭികാമ്യം? ദോഷത്തിന്റെ പോസിറ്റീവ് ഉപയോഗമാണ് അതിൽ പ്രധാനപ്പെട്ടത്. എട്ടിലും പന്ത്രണ്ടിലും നിൽക്കുന്ന ഗ്രഹങ്ങൾ നാട്ടിൽ നിൽക്കുമ്പോൾ തടസ്സങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയേക്കാം. എന്നാൽ ഇതേ ഗ്രഹങ്ങൾ വിദേശവാസത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതോടുകൂടി ആ ഗ്രഹങ്ങളുടെ ദോഷം തീരുന്നു. അതായത് വിദേശത്ത് പോവുക എന്നത് തന്നെ ആ ദോഷത്തിനുള്ള ഒരു പരിഹാരമായി മാറുന്നു. രണ്ടാമത് പാരമ്പര്യത്തിൽ നിന്നുള്ള മാറ്റമാണ്. നാലാം ഭാവം നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം വീട്, സുഖം എന്നിവയെ സൂചിപ്പിക്കുമ്പോൾ അതിന് നേരെ വിപരീതമായ പന്ത്രണ്ടാം ഭാവം വിദേശത്തെ സൂചിപ്പിക്കുന്നു. നാട്ടിൽ നിൽക്കുമ്പോൾ ജീവിതം സ്തംഭിച്ചു നിൽക്കുന്ന പലർക്കും വിദേശത്ത് പോകുന്നതോടെ വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ കാരണം ഇതാണ്. ആരോഗ്യപരമായിട്ട് പറഞ്ഞാൽ ചിലർക്ക് നാട്ടിലെ കാലാവസ്ഥയോ സാഹചര്യങ്ങളോ ജാതക പ്രകാരം ദോഷമാകാറുണ്ട്. അത് ലഗ്നത്തിന് 8-12 ഭാവങ്ങളുമായിട്ടുള്ള ബന്ധം കാരണമാണ്. എന്നാൽ അവർ നാട് വിട്ട് താമസിക്കുമ്പോൾ പല വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളും അത് ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അലർജി പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ പ്രമേഹം അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളിലൊക്കെ അവർക്ക് രോഗത്തിന് ശമനം വരുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുമാറുന്നതായിട്ട് തന്നെയോ കണ്ടുവരാറ്. ചുരുക്കി പറഞ്ഞാൽ 8-12 ഭാവങ്ങൾ ദൃഢമായ ഒരു ജാതകക്കാരൻ നാട്ടിൽ നിൽക്കാൻ നിർബന്ധം പിടിച്ചാൽ അത് അയാളുടെ ജീവിതത്തിൽ വിരസതയും തടസ്സങ്ങളും അഭിവൃദ്ധിക്കുറവും ഉണ്ടായേക്കും. എന്നാൽ അവർ വിദേശത്ത് ജോലി ചെയ്യാനോ താമസിക്കാനോ തീരുമാനിച്ചാൽ ആ ഗ്രഹങ്ങൾ അവർക്ക് പ്രതികൂലമാകുന്നതിന് പകരം അനുകൂലമായി പ്രവർത്തിച്ചു തുടങ്ങും. ചില വ്യക്തികൾ വിദേശത്ത് പോയ ശേഷം അവിടുത്തെ കഠിനാധ്വാനവും സാഹചര്യങ്ങളും കാരണം നാട്ടിലുണ്ടായിരുന്ന പല ചെറിയ അസുഖങ്ങളും മാറുന്ന പ്രവണത ജ്യോതിഷത്തിലെ ഈ സ്ഥാനമാറ്റ സിദ്ധാന്തവുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. വിദേശയാത്രകളുടെയും വിദേശവാസത്തിന്റെയും പ്രധാന കാരകന്മാർ രാഹുവും ശനിയുമാണ്. നാട്ടിൽ നിൽക്കുമ്പോൾ രാഹുദോഷം അനുഭവിക്കുന്ന ഒരാൾ വിദേശത്തേക്ക് മാറുമ്പോൾ അയാൾ രാഹുവിന്റെ ദേശത്തേക്ക് മാറുന്നത് പോലെയാണ്. അതുകൊണ്ട് രാഹുദോഷത്തിന്റെ കാഠിന്യം കുറയാൻ ഇത് സഹായിക്കും. എന്നാൽ 7.5 ശനി പോലെയുള്ള കാലദോഷങ്ങൾ ലോകത്തിന്റെ എവിടെ പോയാലും ഒരുപോലെ ബാധിക്കുമെന്നാണ് ഭൂരിഭാഗം ആചാര്യന്മാരുടെയും അഭിപ്രായം. കാരണം അത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. വിവാഹ പൊരുത്തം നോക്കുമ്പോൾ ദമ്പതികൾ വിദേശത്താണ് താമസിക്കാൻ പോകുന്നതെങ്കിൽ ചില ചെറിയ പൊരുത്തക്കേടുകൾ അവഗണിക്കാറുണ്ട്. കാരണം നാട്ടിൽ നിൽക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കുടുംബക്കാരുടെ ഇടപെടലുകൾ, അമ്മായിയമ്മ, നാത്തൂൻ, നമ്മൾ പറയുന്ന പോലെ ചൊറിയന്മാരായ ചില അമ്മാവന്മാർ, സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവ വിദേശത്ത് കുറവായിരിക്കും. മാത്രമല്ല അധികം പേരുമായി അടുപ്പവും ഇടപെടലോ ഇല്ലാത്തതിനാൽ ദമ്പതികൾക്കിടയിൽ കൂടുതൽ സ്വകാര്യതയും പരസ്പര ധാരണയും ഉണ്ടാക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട്. യുക്തിപരമായി ചിന്തിച്ചാൽ ഒരു ഡോക്ടറുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ കാലാവസ്ഥയും ഭക്ഷണ രീതിയും മാറുന്നത് നമ്മുടെ ഹോർമോണുകളിലും മാനസികാവസ്ഥയിലും മാറ്റങ്ങൾ വരുത്തും. ജ്യോതിഷപരമായ ദോഷങ്ങൾ എന്നത് ഊർജ വ്യതിയാനങ്ങൾ കൂടി ആയതുകൊണ്ട് ഭൂമിശാസ്ത്രപരമായ മാറ്റവും ഈ ഊർജത്തെ സ്വാധീനിക്കും എന്നതിൽ അത്ഭുതമില്ല. ദേശമാറ്റം ജാതക ദോഷങ്ങളെ പാടെ മാറ്റില്ലെങ്കിലും ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ അത് മാറ്റുന്നു. വിദേശത്ത് കൂടുതൽ ജോലി തിരക്കും ജീവിത സാഹചര്യങ്ങളും ഉള്ളതിനാൽ ദോഷഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അവ മനസ്സിനെ ബാധിക്കാനോ ഉള്ള സാഹചര്യം കുറവാണ് എന്നുകൂടി ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു.
1: നമുക്ക് നാട്ടിലുള്ള അത്രയും കാഠിന്യത്തിൽ ഇത് ബാധിക്കില്ല എന്ന് തന്നെ ഒന്നൊരു കൺക്ലൂഷനിൽ എത്താൻ കഴിയൂ അല്ലേ?
0: തീർച്ചയായിട്ടും.
1: ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ദേശ മാറ്റത്തെ കുറിച്ചാണ് പറഞ്ഞത്, അത് ദോഷങ്ങളെ ലഘൂകരിക്കുമോ എന്നുള്ളത്. ഇപ്പം വിദേശത്ത് ഇരിക്കുന്ന നമുക്ക് ഒരുപാട് ശ്രോതാക്കളുണ്ട് വിദേശത്തുള്ള. അപ്പൊ അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാകും, അവർക്കും സംശയങ്ങളുണ്ടാവും നമ്മളോട് ചോദിക്കാൻ. അപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ തന്നെ നമ്പർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. 8848558785 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്കും സംശയങ്ങളൊക്കെ ചോദിക്കാം. അല്ലാതെ നമുക്ക് പേഴ്സണലി ഉള്ള നമ്പർ നമ്മൾ ഇവിടെ ലഭ്യമാണ്. അപ്പം വിദേശത്തുള്ള നമ്മുടെ ജർമ്മനിയിലും UK ഒക്കെ ഉള്ള ഒരുപാട് ശ്രോതാക്കൾ നമുക്കുണ്ട്. അപ്പം ഈ ദേശമാറ്റത്തെ കുറിച്ചാണ് സാർ ഇത്രയും നേരം പറഞ്ഞത്. സാർ, അടുത്തത് ഈ മാംഗല്യ ദോഷവും ആയുസ്സും എന്നൊരു സബ്ജക്റ്റ് ആണ്. അത് നല്ലൊരു സബ്ജക്റ്റ്. അപ്പൊ സ്ത്രീയുടെ ജാതകത്തില് മാംഗല്യ ദോഷം ഉണ്ടെന്നൊക്കെ കണ്ടാല് അത് പുരുഷന്റെ ഇങ്ങനെ ആയുസ്സിനെ ബാധിക്കുമെന്ന് പറയുന്നത് എത്രത്തോളം അതൊരു യുക്തിസഹമാണ്? അല്ലെങ്കിൽ തന്നെ പുരുഷന്റെ ആയുസ് അയാളുടെ ജാതകത്തിലല്ലേ ഇരിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അത്തരം കുറച്ച് ബുദ്ധിപരമായ ആ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു മറുപടിയാണ് സാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്.
0: ആ ഒരു ചിന്ത യുക്തിസഹം തന്നെയാണ്, പക്ഷെ അതിന് ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇത് വിവാഹ

0: നോക്കുമ്പോൾ പലരെയും ഭയപ്പെടുത്തുന്ന ഒരു സംശയമാണ് സ്ത്രീയുടെ ജാതകത്തിലെ മാംഗല്യദോഷം പുരുഷന്റെ ആയുസിനെ ബാധിക്കുമോ എന്നുള്ളത്. ജ്യോതിഷത്തിൽ സ്ത്രീയുടെ ജാതകത്തിലെ 8-ാം ഭാവത്തെയാണ് മാംഗല്യസ്ഥാനം എന്ന് വിളിക്കുന്നത്. ഈ ഭാവത്തിന് ദോഷമുണ്ടായാൽ അത് പങ്കാളിയെ ബാധിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് മാംഗല്യദോഷം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് മാംഗല്യദോഷം യഥാർത്ഥത്തിൽ? സ്ത്രീ ജാതകത്തിൽ 8-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളായ ശനി, രാഹു, കേതു, ചൊവ്വ എന്നിവ നിൽക്കുന്നതോ 8-ാം അധിപൻ ദുർബലനാകുന്നതോ ആണ് മാംഗല്യദോഷമായി കണക്കാക്കുന്നത്. ഇതിനർത്ഥം പങ്കാളിക്ക് ഉറപ്പായും മരണം സംഭവിക്കും എന്നല്ല, മറിച്ച് മരണതുല്യമായ ക്ലേശമോ ചിലപ്പോൾ മരണം തന്നെയോ സംഭവിക്കാം എന്നാണ്. പൊതുവിൽ ദാമ്പത്യ സുഖത്തിന് തടസ്സം നേരിടാം എന്ന് കരുതിയാൽ മതി. അപ്പോൾ പുരുഷന്റെ ആയുസ് ആരുടെ ജാതകത്തിലാണ്? ഏതൊരു വ്യക്തിയുടെയും ആയുസ് ആ വ്യക്തിയുടെ ജാതകത്തിലെ 8-ാം ഭാവത്തെയും ലഗ്നാധിപനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു. പുരുഷന്റെ ജാതകത്തിൽ ദീർഘായുസ് ഉണ്ടെങ്കിൽ പങ്കാളിയുടെ ജാതകത്തിലെ ദോഷം കാരണം അത് ഇല്ലാതാകില്ല, ഞാനത് ഉറപ്പായിട്ട് പറയുന്നു. എന്നാൽ പുരുഷന്റെ ജാതകത്തിൽ ആയുസ് കുറവാണെങ്കിൽ, എന്നുവെച്ചാൽ അയാൾ അല്പായുസോ മധ്യായുസോ ആണെങ്കിൽ, സ്ത്രീയുടെ ജാതകത്തിലെ ദോഷം ആ സാഹചര്യത്തെ ഒന്നുകൂടി വഷളാക്കിയേക്കാം. വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ സംഗമമാണ്, അത് രണ്ട് ഊർജങ്ങളുടെ സംഗമമാണ്. രണ്ട് വ്യക്തികൾ വിവാഹിതരായിട്ട് ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ഊർജ മണ്ഡലങ്ങൾ പരസ്പരം സ്വാധീനിക്കുന്നു. ഊർജ മണ്ഡലങ്ങളെ നമ്മൾ ഓറ എന്ന് പറയും, ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഓറ എന്ന് പറയും. അത് പരസ്പരം സ്വാധീനിക്കുകയാണ്. പങ്കാളികളിൽ ഒരാളുടെ കഠിനമായ രോഗം അല്ലെങ്കിൽ മാനസികാവസ്ഥ മറ്റൊരാളെയും ബാധിക്കും. ജ്യോതിഷത്തിലെ ഈ ദോഷം സൂചിപ്പിക്കുന്നത് ഇത്തരം ഒരു മാനസികമോ ശാരീരികമോ ആയ ക്ലേശത്തിനുള്ള സാധ്യതയാണ്. പാപസാമ്യം എന്ന പരിഹാരമാണ് ഇതിന് നിർദ്ദേശിക്കപ്പെടുന്നത്. ഈ ദോഷം പരിഹരിക്കാനാണ് ജ്യോതിഷികൾ പാപസാമ്യം നോക്കുന്നത്. സ്ത്രീയുടെ 8-ാം ഭാവത്തിൽ ദോഷമുണ്ടെങ്കിൽ പുരുഷന്റെ 8-ാം ഭാവത്തിലോ 7-ാം ഭാവത്തിലോ സമാനമായ ഗ്രഹബലമുണ്ടെങ്കിൽ, ഗ്രഹസ്ഥിതി ഉണ്ടെങ്കിൽ ദോഷങ്ങൾ പരസ്പരം ഹനിക്കപ്പെടും. ഇത് ഒരു കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ചുരുക്കത്തിൽ, സ്ത്രീയുടെ ജാതകം കൊണ്ട് മാത്രം ഒരാളുടെ ആയുസ് അവസാനിക്കില്ല. എന്നാൽ ദാമ്പത്യം എന്നത് രണ്ട് ജാതകങ്ങൾ ചേർന്നുള്ള ഒരു യൂണിറ്റ് ആയതുകൊണ്ട് ഒരാളുടെ ദോഷം മറ്റൊരാളുടെ ജീവിത സാഹചര്യങ്ങളെ ബാധിക്കാം. ഇതിനെ ഭയപ്പെടാതെ കൃത്യമായ പാപസാമ്യമുള്ള ജാതകങ്ങൾ തമ്മിൽ ചേർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പുനർവിവാഹവും പിന്നെ ആദ്യ വിവാഹം പരാജയപ്പെട്ട ഒരാളുടെ ജീവിതത്തിലെ രണ്ടാം വിവാഹത്തിനുള്ള പ്രാധാന്യം, അതിൽ പൊരുത്തം നോക്കണോ, അതുപോലെ തന്നെ വിദേശവാസം ജാതകത്തെ ബാധിക്കുമോ, പിന്നെ മംഗല്യദോഷം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിശദമായി സാറ് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യരാശിയുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നിരവധി സംശയങ്ങൾ ഉണ്ടാകാം, ഇത് കേൾക്കുന്നവർക്ക് കുറേയധികം കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാനുണ്ടാകാം. ഭാഗ്യരാശി ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഭാഗ്യരാശിയിൽ നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷും. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ നിരവധി ചോദ്യങ്ങൾക്കും അവരുടെ ഉള്ളിലുള്ള കുറേയധികം സംശയങ്ങൾക്കും ഒക്കെ തന്നെ വളരെ യുക്തിപരമായ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുമായി ചേർത്തുകൊണ്ട് ഇത്രയും നേരം ഭാഗ്യരാശിയിൽ എല്ലാവരോടും സംവദിച്ചുകൊണ്ടിരുന്നത് ജ്യോതിഷപ്രവര ബ്രേക്ക് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഭാഗ്യരാശി ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്.
0: നമസ്കാരം.
2: റേഡിയോ സന്തോനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോ

0: ഓപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം. 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.
8: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
9: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
10: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. വീണ്ടും പ്രഭാതം. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. പ്രേം നസീർ, ശാരദ, പ്രേമ, ജോസ് പ്രകാശ് എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചവർ. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയാണ് ഈ സിനിമയ്ക്ക് കഥയും തിരക്കഥയും എഴുതിയത്. പി ഭാസ്കരൻ മാസ്റ്ററുടെ ലളിതമായ വരികൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീത സംവിധാനം നിർവഹിച്ചു. KJ യേശുദാസിന്റെ മധുരമായ ആലാപനം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രേമഗീതങ്ങൾ ബാലചന്ദ്രമേനോന്റെ സംവിധാനത്തിൽ 1981 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് പ്രേമഗീതങ്ങൾ. കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ബാലചന്ദ്രമേനോൻ തന്നെ. അംബിക, ഷാനവാസ്, നെടുമുടി വേണു, ജോസ് പ്രകാശ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ. നിത്യഹരിത നായകനായ പ്രേംനസീറിന്റെ മകൻ ഷാനവാസ് ആദ്യമായി അഭിനയിച്ച ചിത്രം. ദേവദാസിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകി. യേശുദാസും ജാനകിയമ്മയും ചേർന്നാലപിച്ച ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പീലു രാഗത്തിലാണ്.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവേദി. വിചാരണ ലോഹിതദാസ് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സി ബി മലയിൽ സംവിധാനം ചെയ്ത് 1988 പ്രദർശനത്തിനെത്തിയ മലയാള ചലച്ചിത്രം. മമ്മൂട്ടി, ശോഭന, മുകേഷ്, സീമ, നെടുമുടി വേണു, ശ്രീനാഥ്, ജഗതി ശ്രീകുമാർ, ലാലു അലക്സ് തുടങ്ങിയവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. വിചാരണ തമിഴിലേക്ക് വിസാരണൈ എന്ന പേരിൽ ഡബ് ചെയ്യപ്പെട്ടു. തെലുങ്കിലേക്ക് വിചാരണ എന്ന പേരിൽ തന്നെയായിരുന്നു. തമിഴിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് നേടി. എസ് രമേശൻ നായരുടെ മനോഹര വരികൾക്ക് ഔസേപ്പച്ചന്റെ ഇമ്പമാർന്ന ഈണം. ഈ ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ചിട്ടുണ്ട്. ഇന്ന് എം ജി ശ്രീകുമാർ പാടിയ ആ മനോഹര ഗാനം കേൾക്കാം.

0: You're listening to Radio Swandhanam 90.4 FM. Stay tuned.
1: അമ്മയ്ക്കൊരുമ്മ. ശ്രീകുമാരൻ തമ്പി രചന, സംവിധാനം, നിർമ്മാണം എന്നിവ നിർവഹിച്ച് 1981 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രം. രതീഷ് നായകനായി അഭിനയിച്ച ഈ ചിത്രത്തിൽ സറീന വഹാബായിരുന്നു അദ്ദേഹത്തിന്റെ നായികയായി അഭിനയിച്ചത്. ജഗതി ശ്രീകുമാർ, ഹരി, രവി, കലാരഞ്ജിനി, ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെട്ടു. ശ്രീകുമാരൻ തമ്പി രചിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാം ദാസേട്ടന്റെ മധുരമൂർന്ന ആലാപനം. ആ ഗാനത്തിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്, അക്ഷരങ്ങൾ. എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. റോസമ്മ ജോർജാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടി, ഭരത് ഗോപി, സീമ, സുഹാസിനി എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. മമ്മൂട്ടിക്ക് ഏറ്റവും നല്ല നടനുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന്റെ അവാർഡ് ലഭിച്ചു. ഒ എൻ വി കുറുപ്പുമാഷിന്റെ സുന്ദര വരികൾക്ക് ശ്യാം എന്ന സംഗീത സംവിധായകന്റെ മികച്ച ഈണം, ഉണ്ണിമേനോൻ എന്ന ഗായകന്റെ ആലാപനം.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
6: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
5: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
6: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763 20.

0: റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: നീ അറിഞ്ഞോ, ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
5: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
6: ചരിത്രത്തിൽ ഇന്ന് June 28. ഒന്നാം ലോക മഹായുദ്ധത്തിന് ഔപചാരിക അന്ത്യം കുറിച്ച വേഴ്സസ് ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടതും ഇസ്രായേൽ കിഴക്കൻ ജെറുസലേം ആക്രമിച്ച് രാജ്യത്തോട് കൂട്ടിച്ചേർത്തതും സ്ത്രീകളുടെ അവകാശങ്ങൾക്കായുള്ള നോർവീജിയൻ അസോസിയേഷൻ സ്ഥാപിതമായതുമൊക്കെ ഒരു June 28. June 28 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 28. ഒന്നാം കുരിശുദ്ധത്തിലെ പോരാളികൾ മുസ്ലിയിലെ കെർബോഗയെ പരാജയപ്പെടുത്തിയത് 1998 June 28. ഒന്നാം ലോക മഹായുദ്ധത്തിന് ഔപചാരിക അന്ത്യം കുറിച്ച വേഴ്സസ് ഉടമ്പടി ഫ്രാൻസിൽ ഒപ്പുവെക്കപ്പെട്ടത് 1919 June 28. ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഒരു ഭാഗത്തും ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി എന്നിവ മറുഭാഗത്തുമായാണ് സന്ധി ഒപ്പുവെക്കപ്പെട്ടത്. ഇസ്രായേൽ കിഴക്കൻ ജെറുസലേം ആക്രമിച്ച് രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് 1967 June 28. കൈലാസത്തിലേക്കും മാനസ സരോവറിലേക്കും ചൈന റോഡ് തുറന്നുകൊടുത്തത് 1981 June ഇന്നേ ദിവസമായിരുന്നു. June 28 ആദ്യമായി ഒരു വനിത US എയർഫോഴ്സ് അക്കാദമിയിൽ പ്രവേശിച്ചത്. ചെറി ആൻഡ് മെക്കോഗ്ലിൻ എന്നായിരുന്നു ആ വനിതയുടെ പേര്. നാസയുടെ ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹമായ ഏർലി ബേർഡ് ഇന്റർസാറ്റ് 1 ഒരു ആശയവിനിമയ സേവനം ആരംഭിച്ചത് 1965 June 28. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായുള്ള നോർവീജിയൻ അസോസിയേഷൻ സ്ഥാപിതമായത് 1884 June 28. ഓസ്ട്രിയയും സെർബിയയും തമ്മിൽ രഹസ്യുടമ്പടി ഒപ്പുവെച്ചത് 1881 June 28.
7: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആകീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. യസ്മിൻ സർവം യതസർവം യ

तं न विदुः सुरासुरगणाः देवाय तस्मै नमः यस्यां तं न विदुः सुरासुरगणाः देवाय तस्मै नमः। हरि ओम्। എനിക്ക് അസൂയ ലവലേശമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അങ്ങനെ ഒരു അന്വേഷണം നടത്തൂ. എനിക്ക് അസൂയ ലവലേശമില്ല. എന്തായാലും അർജുനനെ ഭഗവാൻ അങ്ങനെ ഗണിച്ചിരിക്കുന്നു. ഒട്ടും അസൂയയില്ലാത്തവനാണ് കർണനെ ചൊല്ലിയോ അല്ലേ? അങ്ങനൊന്നും അസൂയയില്ല. അനസൂയവേ, അസൂയാരഹിതനായിട്ടുള്ളവേ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോ അസൂയൊന്നും ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ സ്വാമി എന്ന് ജനറലൈസ് ചെയ്യണ്ട. ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക, എസ്കേപ്പിസം. കേട്ടില്ലേ, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെയാ പറഞ്ഞു തുടങ്ങുക? വലിയ പ്രശ്നമൊന്നുമില്ല, പിന്നെ കുറച്ചൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവില്ലേ? ഉണ്ടാവണം, നിർബന്ധമൊന്നുമില്ല സർ. ഇതിനെയാണ് ജനറലൈസേഷൻ എന്ന് പറയുക. ഈ ജനറലൈസേഷനില് ഒരു കുഴപ്പം ഇൻഹറന്റ് ആയിട്ടുണ്ട്. പൊതുവൽക്കരണം, വി ജനറലൈസ് തിങ്സ്. അത് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങളെ അഡ്രസ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് അതിക്രമിക്കണം. ഓക്കെ, എല്ലായിടത്തും ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തുടരാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് അത് മാറുന്നു. നമ്പർ വൺ. വേറെ അതിലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? വി ആർ നോട്ട് റെഡി ടു അഡ്രസ് ഇറ്റ്. കേട്ടില്ലേ, അതാണ് അതിനെ എസ്കേപ്പിസം എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഗണിക്കുന്നു. ആൻഡ് വി ജസ്റ്റ് വാണ്ട് ടു എസ്കേപ്പ്. എന്താ കാരണം? നമുക്ക് അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു തന്റേടമില്ല, ധൈര്യമില്ല. ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തൂ. എപ്പോഴൊക്കെ ജനറലൈസേഷൻ ഉണ്ടോ അപ്പോഴൊക്കെ നമുക്ക് നമ്മളെ തന്നെ താക്കീത് ചെയ്യാൻ സാധിക്കട്ടെ. യു ആർ ഫൈൻഡിങ് ആൻ എക്സ്ക്യൂസ് റൈറ്റ് എന്ന് സ്വയം ചോദിക്കാം. യു വാണ്ട് ടു എസ്കേപ്പ് റൈറ്റ് എന്ന് സ്വയം ചോദിക്കാം. ഈസ് ഇറ്റ് ക്ലിയർ? പറയൂ. ആക്ഷേപമായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എൻ ഇറസ്പോൺസിബിൾ അപ്രോച്ച്. ഇത് തികച്ചും നിരുത്തരവാദപരമായ സമീപനമാണ്. നിരുത്തരവാദപരമായ സമീപനം. നമ്മുടെ പ്രശ്നത്തെ കുറിച്ച് നമുക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാന്ന് പറയാം. എന്തിനാ വന്നത്? എന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട്, അതിനെ കുറിച്ച് പറയാൻ വന്നതാണ് എന്നിങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റട്ടെ. അല്ല, നാട്ടുകാരെ മുഴുവൻ വലിച്ചിഴച്ച് അതിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. എല്ലായിടത്തും ഇങ്ങനെയാണ്. കേട്ടില്ലേ, നിങ്ങൾ എന്താ ഒരു സർവേ നടത്തിയിട്ട് വരികയാണോ എന്ന് ചോദിക്കുക. ഓക്കെ, ബി സ്പെസിഫിക്. ഇപ്പൊ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾക്ക് അസൂയുണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറയും? അസൂയയില്ലാത്തവരൊക്കെ ആയിട്ട് ലോകത്തിൽ ആരെ നിങ്ങൾക്കുണ്ടോ സാർ? അത് പറയുമോ എന്ന് പറയാം. മനസ്സിലാവണല്ലേ? സോ ദാറ്റ് യു

കുറച്ചുകൂടി നിങ്ങൾ ഉത്തരവാദിത്വം ഉള്ളവരാവും നർസ്. ക്ലിയർ? ഇല്ല, ഏ ഇല്ല. ഓക്കെ, അസൂയുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഏഴാമധ്യായമൊക്കെ എന്തിനു പറഞ്ഞു പോകൂ. ഇവിടെ ചർച്ച ചെയ്ത കാര്യമല്ലേ അസൂയ വന്നാൽ എന്താ ചെയ്യേണ്ടത്?

ഓക്കെ, അപ്പൊ എനിക്ക് അസൂയുണ്ടോ എന്ന് അന്വേഷിക്കാം. അസൂയയുള്ള അടുത്ത് ബഹുമാനം വളർത്താം. ഏതായാലും അസൂയയെ പൂർണമായി തുടച്ചു നീക്കിക്കൊണ്ട് വന്നിരുന്നിട്ട് 9 അധ്യായം കേൾക്കാമെന്ന് ദൈവം ഇത് മാറ്റിവെക്കാതിരിക്കും. Again another excuse you find. പിന്നെയോ, നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ചപ്പൽ അഴിച്ചു വെച്ചിട്ട് കയറുന്ന ഒരു രീതിയുണ്ട് അല്ലെ? അതുപോലെ അസൂയെ അഴിച്ചു വെച്ചിട്ട് കയറിയിരിക്കും എന്ന് പറഞ്ഞ എന്റെ അർത്ഥം, ഇവിടെ ഇരിക്കും അസൂയ വേണ്ടാന്നേ ഇല്ല. അത് കഴിഞ്ഞിട്ടോ പോകുമ്പോ ചെരുപ്പെടുത്തോണ്ട് പോണ പോലെ കൊണ്ടുപോയിക്കോളൂ, അത് ഇവിടെ വെച്ചിട്ട് കൊണ്ടാന്ന് പറയും. ഇങ്ങനെ ഒരു മാനേജ്മെന്റിനെ കുറിച്ച് ആലോചിക്കൂ. ഇതിപ്പോ യജ്ഞത്തിന് വരുമ്പോ എന്ന് മാത്രല്ല അല്ലട്ടോ, വെനെവർ യു ട്രൈ ടു സ്റ്റഡി 9th ചാപ്റ്റർ, എപ്പോഴൊക്കെ 9 അധ്യായം പഠിക്കാൻ എടുക്കുന്നുവോ അപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെ, എന്നിട്ടും അടിക്കണ കേൾക്കുന്നുണ്ടല്ലോ, അറിയില്ല അതിപ്പോ എന്താ ചെയ്യേണ്ടത്. ഇവിടെ അർജുനനെ അനസൂയവേ എന്ന് വിളിച്ചിരിക്കുന്നു. അത് എങ്ങനെ നമ്മള് പ്രയോഗത്തിൽ വരുത്തും? ഒന്നാമത്തെ കാര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് തിരിച്ചറിയാൻ പറയാൻ നമുക്ക് സാധിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, തൽക്കാലം മാറ്റി നിർത്തുന്ന കാര്യം നിശ്ചയിക്കാം. മൂന്നാമത്തെ കാര്യം, അസൂയ തോന്നുമ്പോഴൊക്കെ ബഹുമാനം വളർത്തി അതിനെ അതിക്രമിക്കാൻ ശ്രദ്ധിക്കാം. ക്ലിയർ? ഇതം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാന സഹിതം. 7 അധ്യായത്തില് ഭഗവാൻ വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ ഇവിടെയും ജ്ഞാനം വിജ്ഞാന സഹിതം. Knowledge along with the wisdom or practical aspect of it. അതിന്റെ പ്രായോഗിക പദത്തോടൊപ്പം അറിവിനെ അനുഭൂതിയാക്കാൻ സഹായകമായ രീതിയിൽ പറയാമെന്നാണ് വാഗ്ദാനം. ജ്ഞാനം വിജ്ഞാന സഹിതം. യജ്ഞാത്വാ, ഇതറിഞ്ഞാൽ എന്താ ഗുണം എന്നതും ഇവിടെ പറയുന്നു. 7 അധ്യായത്തിൽ പറഞ്ഞ പോലെ തന്നെ യജ്ഞാത്വാ, ഇതറിഞ്ഞിട്ട് യാതൊന്ന് അറിഞ്ഞാൽ മോക്ഷസേ അശുഭാത്. അവിടെ പറഞ്ഞത് ഇനി മേലിൽ ഒന്ന് അറിയാനുണ്ടാവില്ല, അതുവഴി കൃതാർത്ഥനാവും. ഇവിടെ പറയുന്നത് അശുഭങ്ങളിൽ നിന്ന് മോചിതരാവുന്ന. ബോത്ത് ആർ വൺ ആൻഡ് ദി സെയിം. പ്രസന്റേഷൻ സ്റ്റൈല് മാത്രമേ മാറിയിട്ടുള്ളൂ, കേട്ടില്ലേ? പക്ഷെ ആ സ്റ്റൈല് മാറുന്നത് നല്ലതാ, പുതിയൊരു രീതിയിൽ വീണ്ടും മനനം ചെയ്യാൻ സഹായിക്കും. ഇതം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. ഇവിടെ ഗുഹ്യതമം എന്ന് പറഞ്ഞിരിക്കുന്നു ടോപ്മോസ്റ്റ് സീക്രട്ട്. അടുത്ത ശ്ലോകത്തിലും രാജഗുഹ്യം എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ നമുക്ക് ഇത് ശ്രദ്ധിക്കാം, എന്താ ഉദ്ദേശിക്കുന്നത് എന്ന്. ഇതമേവ സർവജ്ഞാനം വാസുദേവ സർവമിതി. 7 അധ്യായത്തിൽ പറഞ്ഞ വാസുദേവ സർവമിതി എന്ന് പറഞ്ഞല്ലേ, അതേ ജ്ഞാനം തന്നെയാണ് ഇവിടെയും പരാമർശിക്കുന്നത്. ആത്മൈവേദം സർവം. ഈ വാസുദേവ സർവമിതി എന്ന് പറഞ്ഞാല് വാസുദേവൻ ആണ് എല്ലാം, ആ വാസുദേവൻ വേറെയാണെന്ന് കരുതണ്ട. ആത്മൈവേദം സർവം, ആത്മാവ് തന്നെയാണ് എല്ലാം, അതാണ് ഇവിടുത്തെ ജ്ഞാനം. വാസുദേവ സർവമിതി ആത്മൈവേദം സർവം ഏകമേവ അദ്വിതീയം ഇത്യാദി ശ്രുതിസ്മൃതിഭ്യശ്ച ഉക്തം ന അന്യത്. ഇവിടെ പറയുന്ന ജ്ഞാനം വേറൊന്നല്ല കേട്ടോ,

0: ശ്രുതിസ്മൃതികളിലൊക്കെ ഏകമേവ അദ്വിതീയം എന്നൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആ രഹസ്യ ജ്ഞാനത്തെ ഇതം ബ്രഹ്മജ്ഞാനം വക്ഷ്യമാണം പറയാൻ പോകുന്ന ഈ ജ്ഞാനം, ഇത് അറിയുന്നതോടെ സാക്ഷാത് മോക്ഷപ്രാപ്തി സാധനം, ഇത് സാക്ഷാൽ മോക്ഷപ്രാപ്തിക്ക് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് അശുഭങ്ങളിൽ നിന്നൊക്കെ മോചിതമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം തച്ച സ്തൗതി. ഈ വിദ്യയെ സ്തുതിക്കുകയാണ്, അഡ്വർടൈസ് ചെയ്യാണ്. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. ഇത് രാജവിദ്യയാകുന്നു. രാജവിദ്യ എന്ന് പറഞ്ഞ എന്താർത്ഥം? വിദ്യാനാം രാജ, വിദ്യകളുടെ കൂട്ടത്തിൽ ഇത് രാജാവാണ്. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: നീ

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈ സെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: किसी भी राष्ट्र की आत्मा उसके लोग होते हैं, और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती। राष्ट्र निर्माण में जन भागीदारी की यह ताकत भारत की बहुत बड़ी पूंजी है, और इस जन भागीदारी का हम बार बार अनुभव कर रहे हैं।
1: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിര

0: ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000 പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
1: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ BV രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാമ്പൊയിലിന് സമീപം ഇരുവഞ്ഞിപ്പുഴയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.
0: സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.Kerala.gov.in ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട്, കൊപ്പം, SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: നഗരത്തിലെ ബൈപ്പാസ്, പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ 3 ഇടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
0: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ CEOമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ

0: ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3rd. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കീ ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135th പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
2: മേരെ പ്യാരേ ദേശവാസിയോ നമസ്കാർ. മൻ കീ ബാത് മേ ഏക ബാർ ഫിർ ആപ് സബ്സെ ജുഡ്കർ മുജേ അത്യന്ത ആനന്ദ് ഹോ റഹാ ഹൈ.
1: അടുത്തിടെ കൊൽക്കത്തയിൽ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്ത കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് മൻ കീ ബാത് പരിപാടിയുടെ 135th പതിപ്പിന് തുടക്കമിട്ടത്. INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ 3 കപ്പലുകളും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഹാലി ഹി മേ മുജേ കൊൽക്കത്ത മേ നൌ സേന സേ ജുഡേ ഏക കാര്യക്രം മേ ശാമിൽ ഹോനേ കാ അവസർ മിലാ. വഹാ INS ദുനാഗിരി, INS സൻശോധക് ഓർ INS അഗ്രൈ കോ ഭാരതീയ നൌസേന കേ ബേഡേ മേ ശാമിൽ കിയാ ഗയാ. ഇൻ ഷിപ്സ് കി ഡിസൈൻ ഓർ മാനുഫാക്ചറിംഗ് തക് സബ് കുഛ് സ്വദേശി ഹൈ.
1: രാജ്യം ഈ മാസം തന്നെ കൈവരിച്ച മറ്റ് വിവിധ നേട്ടങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. C-295 വിമാനത്തിന്റെ ആദ്യ പറക്കൽ, DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിജയം തുടങ്ങി ഭാരതം കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ്. ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടിയായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനം. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗാ പരിപാടികൾ നടന്നതായും നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗാ പരിപാടികളിൽ പങ്കെടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു.
2: സാധ്യോ ജൂൺ മേ ഏക് ഓർ ആയോജൻ ഹുവാ ജിസ്മേ പൂരി ദുനിയ ഭാരത് കേ പ്രയാസോ സേ ജുഡി. കാര്യക്രമം താ അന്താരാഷ്ട്രീയ യോഗ ദിവസ്. ഇസ് ബാർ ദുനിയ കെ 2500 സേ അധിക സ്ഥാനോ പർ യോഗ കെ അനേക വിധ കാര്യക്രമം ഹുവേ.
1: ഭാരതം ലോകത്തിന് സമ്മാനിച്ച യോഗ എന്ന മന്ത്രത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വഹിച്ച പങ്ക് നിസ്തുലമാണെന്നും ഇന്നത്തെ മൻ കി ബാത് പരിപാടിയിലെ അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും പ്രമുഖ യോഗാചാര്യനായ മഹേഷ് ഗുരുക്കൾ പറഞ്ഞു. യോഗയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ റോമിൽ നടന്ന പരിപാടിയിൽ തനിക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു.
3: യോഗ ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യം, സമാധാനം, മാനസിക സന്തുലിതാവസ്ഥ എന്നിവയുടെ ഒരു ആഗോള ഭാഷയായി തന്നെ ഇന്ന് യോഗ മാറിക്കഴിഞ്ഞു. ഇതിനു പിന്നിൽ ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. ഭാരതത്തിന്റെ ഒരു പ്രാചീന പൈതൃകമായ യോഗയെ ലോക ജനതയുടെ തന്നെ പൊതുസമ്പത്താക്കി മാറ്റിയ ഈ സംരംഭം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. യോഗ വെറുമൊരു വ്യായാമമല്ല എന്നെല്ലാവർക്കും അറിയാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു സമന്വയമാണ് യോഗ. മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത് ഏറെ പ്രചോദനകരമാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു പ്രധാന
4: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം.

മക്കൾ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558 7 8.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാറ്റിൻ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി. സദാശിവൻ.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കുഞ്ഞുകൂട്ടുകാരെ, ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ആഹാരപ്രിയൻ എന്ന ഒരു കഥയാണ്, അതും ഒരു കുഞ്ഞുകഥയാണ് കേട്ടോ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരിക്കല് നസറുദ്ദീൻ എന്ന മൗലവിയെ ഒന്നു കളിയാക്കാനായി ആ നാട്ടിലെ ഒരു ധനികൻ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും നമ്മുടെ അയൽ വീടുകളിലായാലും ഒരു ബർത്ത്ഡേ ആഘോഷമോ ഒരു മരണാനന്തരാഘോഷമോ എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ. ആ സമയത്ത് എന്താ ചെയ്യുന്നത്? ചിലപ്പോൾ വിവാഹ വാർഷികം ആഘോഷിക്കുമായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾ അയൽക്കാർക്കും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ എന്ത് ചെയ്തും സൽക്കരിക്കും അല്ലേ. അപ്പം അതേപോലെ ഒരു സൽക്കാരത്തിന് വേണ്ടിയാണ് ആര്, ആ നാട്ടിലെ ധനികൻ ഈ നസറുദ്ദീൻ എന്ന മൗലവിയെയും ക്ഷണിച്ചു. അപ്പോൾ കുറെ തണ്ണിമത്തൻ വരുത്തിച്ച് ധനികനും കൂട്ടരും മൗലവിയും കൂട്ടരും കഴിക്കാനിരുന്നു. അപ്പോൾ ധനികൻ്റെ ഭാഗത്തും കുറേ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഉണ്ട്. ഈ മൗലവിയുടെ ഭാഗത്തും കുറേ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ് ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയാവോ, ഈ ധനികനും കൂട്ടരും അവർ തിന്ന തണ്ണിമത്തൻ്റെ തൊലിയെല്ലാം എന്ത് ചെയ്തെന്നറിയാവോ, ഈ മൗലവി അറിയാതെ മൗലവിയുടെ കിണ്ണത്തിലേക്ക് ഇട്ടു. എന്നിട്ട് അവസാനം ഈ ധനികനും കൂട്ടുകാരും കൂടെ എന്ത് ചെയ്തെന്നറിയാവോ, കൈകൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതായത് ഈ മൗലവിയെ ഒന്ന് കളിയാക്കണം എന്നുള്ള ഉദ്ദേശം അവർക്കുണ്ടായിരുന്നല്ലോ. അപ്പോ എന്നിട്ട് ഇവര് കൈകൊട്ടി ചിരിച്ചിട്ട് പറയുവാ, കൂട്ടുകാരെ മൗലവിയുടെ കിണ്ണത്തിൽ എത്ര തൊലി ആണെന്നൊന്ന് നോക്കിക്കേ, നമ്മൾ കഴിച്ചതിൻ്റെ രണ്ടിരട്ടി എങ്കിലും മൗലവി ഒറ്റയ്ക്ക് തിന്ന് തീർത്തിട്ടുണ്ടല്ലോ.

മൗലവി ഇത് കേട്ടപ്പോ അതിശയമായി. ആഹാ, ഞാൻ തിന്ന തൊലി മാത്രമല്ല ഈ പാത്രത്തിലുള്ളത്, എന്നിട്ട് ഇവർ എന്നെ കളിയാക്കുന്നു. അയാൾ എന്തെന്നാൽ കൂസലില്ലാതെ അങ്ങ് പറഞ്ഞു, ശരി ഞാനേ തൊലിയെങ്കിലും ബാക്കി വെച്ചല്ലോ. അതേസമയം നിങ്ങളുടെ കിണ്ണത്തിലാ, നിങ്ങൾ ആ കിണ്ണത്തിൽ തൊലി പോലും ഇല്ല. നിങ്ങൾ ആഹാരം കഴിക്കാത്ത വിശന്ന് വലഞ്ഞ ആളുകളാണെന്ന് തോന്നുവല്ലോ. തൊലി പോലും നിങ്ങൾ ബാക്കി വെച്ചില്ലല്ലോ. ഈ തണ്ണിമത്തനും തിന്ന് തണ്ണിമത്തന്റെ തൊലിയും തിന്ന്, അയ്യയ്യേ നാണക്കേട് തന്നെ. അവര് എന്ത് ചെയ്തു? ധനിയനും കൂട്ടരും സത്യത്തിന് ചമ്മിപ്പോയി. അവര് പ്രതീക്ഷിച്ചില്ല ഈ നസറുദ്ദീന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് അവര് പ്രതീക്ഷിച്ചില്ല. പക്ഷേ നസറുദ്ദീൻ തക്ക മറുപടി കൊടുത്തു, അവരെ എന്ത് ചെയ്ത് തിരിച്ചു കളിയാക്കി. അങ്ങനെ നസറുദ്ദീനെ കളിയാക്കാൻ വന്ന ധനികരും കൂട്ടരും സ്വയം കളിയാക്കപ്പെട്ടു. ഈ കുഞ്ഞു കഥ ഇവിടെ ഇന്ന് തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ടെത്താം. ശുഭരാത്രി.

സ്റ്റോറീസ് അവതരണം റീത ജോർജ്, സാങ്കേതിക സഹായം ശ്യാം ദാസ്. This is Radio Santanam 90.4 FM. Stay tuned.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: This is Radio Santanam 90.4 FM. Stay tuned.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഈ ആഴ്ചയിലെ ഗാനമന്ദാരം പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഏറെ ഹിറ്റ് ചിത്രങ്ങളൊരുക്കിയ സംവിധായകൻ കെ പി കുമാരന് തൻ്റെ ചിത്രങ്ങളിലെ ഗാനങ്ങളിൽ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. 1986 പുറത്തിറങ്ങിയ നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിലെ ഭാവസാന്ദ്രമായ ഒരു ഗാനം. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഗാനത്തിൻ്റെ പിറവിയെക്കുറിച്ച് കെ പി കുമാരൻ പറയുന്നു, എൻ്റെ നേരം പുലരുമ്പോൾ എന്ന പടത്തിൽ മോഹൻലാലും മമ്മൂട്ടിയുമാണ് നായകന്മാർ. രഘുനാഥ് പലേരിയാണ് തിരക്കഥ. പലേരിയുടെ എല്ലാ തിരക്കഥകൾക്കും ഒരു കാവ്യഭംഗിയുണ്ട്. ഇതും അത്തരത്തിലൊരു സിനിമയാണ്. പടത്തിന് ആകെ ഒരു ക്ലാസിക്കൽ ടച്ച്. അതുകൊണ്ട് തന്നെ പാട്ടുകളും അത്തരത്തിലാവണം. വിശ്വകവി ONV ചിത്രത്തിന് ഈരടികൾ ഒരുക്കി. മനോഹരമായ വരികൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ ഒരു നിബന്ധനയും വെച്ചു. പുതിയ ഗാനങ്ങളുടെ ഈണങ്ങൾ ഒരുക്കുന്ന രൂപഭാവങ്ങളല്ല ഇതിന് വേണ്ടത്. ട്യൂണിൽ അധികം വേരിയേഷനുകളും വേണ്ട. സൗമ്യമായി ഒഴുകുന്ന പുഴ പോലെയാവണം ഈ പാട്ടിൻ്റെ ഈണസഞ്ചാരം. ONV അത് പറയാൻ കാരണമുണ്ട്. ONV ഒരുക്കിയ ഈരടികളിൽ അഗാധമായ മൗനമാണ് എൻ്റെ മൺവീണയിൽ എന്ന് തുടങ്ങുന്ന ഈ പാട്ടിൻ്റെ ആധാര ശ്രുതി. പല്ലവിയിലും ചരണത്തിലുമായി പലതവണ ആവർത്തിക്കപ്പെടുന്നു മൗനം എന്ന വാക്ക്. പൂവിൻ ചൊടിയിലും മൗനം, ഭൂമിദേവിതൻ ആത്മാവിൽ മൗനം, വിണ്ണിൻ്റെ കണ്ണുനീർത്തുള്ളിയിലും കൊച്ചു മൺതുരി ചുണ്ടിലും മൗനം. സംഗീതമൊരുക്കാൻ ഭാവഗീതങ്ങളുടെ തമ്പുരാൻ ജോൺസൺ മാഷിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ONV പറഞ്ഞ കണ്ടീഷനും പറഞ്ഞു. ഇത് കേട്ട ജോൺസൺ മാസ്റ്റർ തൻ്റെ ഹാർമോണിയവുമായി സ്വന്തം ലോകത്തേക്ക് ഉൾവലിയുന്നു. ഏകാന്തമായ ധ്യാനത്തിനൊടുവിൽ ജോൺസൺ തിരിച്ചെത്തുമ്പോൾ മനോഹരമായ ഒരു ഈണമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ. ഇളനീർ മധുരമുള്ള ഈണം. പാട്ടിന് ഈണം നൽകുമ്പോൾ ജോൺസൺ മാഷിന് ഗുരുവായ ദേവരാജൻ മാഷ് പറഞ്ഞ കാര്യമായിരുന്നു അത്രേ മനസ്സിൽ. മൗനം എന്ന വാക്കിന് സംഗീതം നൽകുമ്പോൾ അതിൽ മൗനത്തിൻ്റെ സാന്നിധ്യം വേണം. ശ്രോതാക്കൾ മൗനത്തിൻ്റെ ശക്തി തിരിച്ചറിയണം, ഉൾക്കൊള്ളണം. അല്ലാതെ മൗനം ഒരിക്കലും ശബ്ദമുഖരി

വിധമായിക്കൂടാ. ദേവരാജൻ മാഷിനെ മനസ്സിൽ ധ്യാനിച്ചാണ് ജോൺസൺ ആ പാട്ടിന് ഈണമിട്ടത്. കെ പി കുമാരൻ പറയുന്നു, ഒ എൻ വിയും ഞാനും ജോൺസൺ മാഷും മനസ്സിൽ കണ്ട മൗനം എന്ന വാക്ക് അതിൻ്റെ എല്ലാ അർത്ഥവ്യാപ്തിയോടെയും മിഴിവോടെയും ഗാനഗന്ധർവ യേശുദാസ് തൻ്റെ മികച്ച ആലാപനത്തിലൂടെ കൊണ്ടുവന്നപ്പോൾ ആ ഗാനം എക്കാലത്തെയും മികച്ച ഹൃദ്യമായ ഒരു ഗാനമായി മാറി. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത് വൃശ്ചികകാലം. ഉച്ചത്തിലുള്ള ശരണം വിളികൾക്കും നാമമന്ത്രോച്ചാരണങ്ങൾക്കും മുകളിലൂടെ യേശുദാസിൻ്റെ ഗന്ധർവനാദം. സ്വാമി സംഗീതമാലപിക്കും. താപസഗായകനല്ലോ ഞാൻ, ജപമാലയല്ലെൻ്റെ കൈകളിൽ, മന്ത്രശ്രുതിമീട്ടും തമ്പുരുവല്ലോ. ജീവിതം സ്വാർത്ഥകമായി എന്ന് തോന്നിയ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അതെന്ന് ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ച ആലപ്പി രംഗനാഥ്. നമ്മൾ എഴുതുകയും സ്വരപ്പെടുത്തുകയും ചെയ്ത ഗാനം ശാസ്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് കേൾക്കാൻ ഇടവരിക എന്നത് ഒരു ഭാഗ്യമല്ലേ? ആ അനുഭൂതി പറഞ്ഞറിയിക്കാനാവില്ല. ശ്രീകോവിൽ നടയിലെ ആൾത്തിരക്കിനിടയിൽ ഏകാഗിയായ ഒരു തീർത്ഥാടകന്റെ മനസ്സോടെ യേശുദാസിൻ്റെ ആലാപനം കേട്ടുനിൽക്കെ ആലപ്പി രംഗനാഥിന് ഓർമ്മ വന്നത് ആ പാട്ട് ജനിച്ചു വീണ നിമിഷങ്ങളാണ്. ജീവിതത്തിലെ ഏറ്റവും കടുത്ത പരീക്ഷണ ഘട്ടത്തിലായിരുന്നു അതിൻ്റെ പിറവി. തൻ്റെ അമ്മയുടെ വേർപാടിൽ ഭൗതിക ജീവിതത്തിൽ വിരക്തി തോന്നി ഭഗവാനിലെല്ലാം സമർപ്പിക്കാൻ തീരുമാനിച്ചു. നേരെ ചങ്ങനാശ്ശേരിക്കടുത്ത് തൃക്കണ്ണാപുരം ക്ഷേത്രത്തിലേക്ക് ചെന്നു. ഭഗവത് സന്നിധിയിൽ ചമ്രം പടിഞ്ഞിരുന്നു, മനസ്സിൽ ഭക്തി മാത്രം, ചുണ്ടിൽ ഈശ്വരസ്തുതികളും. ഒന്നര വർഷമാണ് ക്ഷേത്ര സന്നിധിയിൽ രംഗനാഥ് മാസ്റ്റർ അവധൂതനെ പോലെ കഴിഞ്ഞത്. അമ്പലത്തിലെ പടച്ചോറ് മാത്രമായിരുന്നു ആഹാരം. ലൗകികതയോട് പൂർണ്ണമായും അകന്നുകഴിഞ്ഞ ആ നാളുകളിലും ഉള്ളിലെ കവിയോടും സംഗീതജ്ഞനോടും നിശബ്ദമായി സംവേദിച്ചുകൊണ്ടിരുന്നു രംഗനാഥിൻ്റെ മനസ്സ്. അന്നത്തെ ഞാൻ എന്തായിരുന്നു, അതുതന്നെയായിരുന്നു ആ പാട്ട്. താപസഗായകൻ്റെ നിർമ്മലമായ മാനസികാവസ്ഥയോടെ എഴുതിയത്. മറ്റൊരു ചിന്തയുമില്ലല്ലോ. മന്ത്രശ്രുതി മീട്ടുന്ന ആ തമ്പുരു എൻ്റെ ഹൃദയം തന്നെ. മാസ്റ്ററുടെ വാക്കുകൾ. പിൽക്കാലത്ത് തരംഗിണിക്ക് വേണ്ടി ഒരു അയ്യപ്പ ഭക്തിഗാനം ചെയ്യാൻ യേശുദാസ് ആവശ്യപ്പെട്ടപ്പോൾ മനസ്സിൽ തങ്ങിയ ആ പല്ലവിയിൽ നിന്ന് മനോഹരമായ ഒരു ഗാനം സൃഷ്ടിച്ചു രംഗനാഥ്. തരംഗിണിയിൽ നിന്ന് പുറത്തു വന്ന രണ്ടാമത്തെ അയ്യപ്പ ഭക്തിഗാന സമാഹാരമായിരുന്നു അത്. വർഷം 1982. ആലപ്പി രംഗനാഥ് ഇന്നില്ല. 2022 ജനുവരി 15 അദ്ദേഹത്തിൻ്റെ വിയോഗം. ഞാനില്ലാതായാലും എൻ്റെ പാട്ട് ശബരിമലയുടെ അന്തരീക്ഷത്തിലുണ്ടാകും. അതിലും വലിയൊരു പുണ്യം കിട്ടാനുണ്ടോ എന്നിലെ താപസഗായകന്. ആലപ്പി രംഗനാഥ് പറഞ്ഞത് എത്ര ശരി. ശബരിമല ശാസ്താവിൻ്റെ ശരണഗീതങ്ങളിൽ എന്നും മുൻപന്തിയിൽ തന്നെയാണ് ഈ പാട്ടിൻ്റെ സ്ഥാനം.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നമുക്ക് തിരിച്ചു വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപാശ്രമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. 1960s മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തനായ സംവിധായകനും നിർമ്മാതാവുമായിരുന്നു കുഞ്ചാക്കോ. പ്രത്യേകിച്ച് വടക്കൻ പാട്ട് സിനിമകളെല്ലാം തന്നെ കുഞ്ചാക്കോ നിർമ്മിച്ചവയാണ്. കുഞ്ചാക്കോ പ്രേം നസീറിനെ നായകനാക്കി സീത എന്ന ചിത്രമെടുക്കുന്നു. ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ അഭയദേവിനെ കൊണ്ട് ഈരടികൾ എഴുതിച്ചു. ദക്ഷിണാമൂർത്തി സ്വാമികളെ കൊണ്ട് ഈണവും ചെയ്യിച്ചു. പാട്ടുപാടി ഉറക്കാം ഞാൻ, താമര പൂമ്പൈതലേ എന്ന് തുടങ്ങുന്ന ഒരു താരാട്ടുപാട്ടുണ്ട്. സംഗീതം ചെയ്ത ദക്ഷിണാമൂർത്തി സ്വാമികൾക്ക് ഒരേ നിർബന്ധം, ഈ പാട്ട് അന്നത്തെ പ്രശസ്ത ഗായിക

പി ലീലയെ കൊണ്ട് പാടിക്കണം. പക്ഷേ പി ലീലയ്ക്ക് തിരക്കോട് തിരക്ക്. അപ്പോൾ കുഞ്ചാക്ക പറഞ്ഞു, തമിഴിൽ പാടുന്ന ഒരു ഗായികയുണ്ട്, നല്ല ശബ്ദമാണ്, പേര് പി സുശീല. ദക്ഷിണാമൂർത്തി സ്വാമികൾ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അങ്ങനെ പി സുശീല എത്തുന്നു. മലയാളത്തിൽ ആദ്യമായാണ്. ഇനിയുള്ള കഥ പി സുശീലയുടെ വാക്കുകളിൽ. മലയാളം വാക്കുകളുടെ ഉച്ചാരണമാണ് ആദ്യ ചിത്രത്തിൽ എനിക്ക് ഏറ്റവും അധികം തലവേദന സൃഷ്ടിച്ചത്. കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് ന, റ എന്നീ അക്ഷരങ്ങൾ. ഞങ്ങളുടെ തെലുങ്ക് ഭാഷയിലെ ഉച്ചാരണമല്ല രണ്ടിനും ഇവിടെ. മലയാളത്തിൽ രണ്ടു തരത്തിൽ ന ഉച്ചരിക്കാം. നാക്കുകൊണ്ട് പല്ലിൻ്റെ കീഴെ സ്പർശിച്ച് പറഞ്ഞു പഠിക്കാനാണ് ദക്ഷിണാമൂർത്തി സ്വാമി എനിക്ക് നൽകിയ നിർദ്ദേശം. കഠിനമായിരുന്നു ആ പരിശീലനം. ചോരപൊടിയും വരെ തുടർന്നു അത്. റാ വേണ്ടിടത്ത് രാ കടന്നു വന്നു എന്നതായിരുന്നു മറ്റൊരു പ്രശ്നം. എന്തായാലും എങ്ങനെയോ ഞാൻ ആ പാട്ട് പാടി എന്ന് പറയാം. പാട്ട് പുറത്തു വന്നപ്പോൾ സൂപ്പർ ഹിറ്റ്. ആ സിനിമയിൽ 13 പാട്ടുകൾ. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ എന്ന് തുടങ്ങുന്ന ഈ താരാട്ട് ഗാനമാണ്. തമിഴിലും തെലുങ്കിലും എന്ന പോലെ മലയാളത്തിലെയും എൻ്റെ ആദ്യ ഗാനം സൂപ്പർ ഹിറ്റായി. സുശീലാമ്മയുടെ മന്ത്രമധുരമായ വീണാനാദം പോലെയുള്ള ശബ്ദത്തിൽ ആ താരാട്ടുപാട്ട് നമുക്ക് കേൾക്കാം. ഒരു തലമുറയിലെ അമ്മമാരുടെ ചുണ്ടുകളിൽ വിരിഞ്ഞ ആ താരാട്ടുപാട്ട്.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്ക് തിരിച്ചെത്താം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കാലാതിവർത്തിയായ നിരവധി ഗാനങ്ങൾ മലയാളിക്കുണ്ട്. പൊതുവെ സന്തോഷവും സമാധാനവും തരുന്ന പാട്ടുകളോടാണ് ശ്രോതാക്കൾക്ക് പ്രിയമെങ്കിലും മനസ്സിനെ മതിക്കുന്ന അല്ലെങ്കിൽ ഒരു നോവായി പടരുന്ന ചില പാട്ടുകളും മലയാളി കാലങ്ങളായി നെഞ്ചേറ്റിയിട്ടുണ്ട്. അത്തരമൊരു ഗാനമാണ് വീണപൂവ് എന്ന ചിത്രത്തിലെ നഷ്ടസ്വർഗങ്ങളെ എന്ന് തുടങ്ങുന്ന നിത്യഹരിത ഗാനം. മലയാളി നെഞ്ചേറ്റിയ ആ അനശ്വര ഗാനത്തിന് ഇപ്പോൾ 40 വയസ്സ്. ഒരു തീവണ്ടി യാത്രയ്ക്കിടെയാണ് ഈ പാട്ടിൻ്റെ വരികളും അതിൻ്റെ സംഗീതവും ജനിക്കുന്നത്. ആ കഥ ഇങ്ങനെ. 1983 ജനുവരി 23, ഒരൊറ്റ ദിവസം കൊണ്ട് പിറവിയെടുത്ത ഗാനം എന്ന പ്രത്യേകത നഷ്ടസ്വർഗങ്ങൾക്കുണ്ട്. സംവിധായകൻ അമ്പിളിക്ക് പടത്തിലേക്ക് വിഷാദമുള്ള ഒരു പാട്ട് വേണം. കാരണം പ്രണയത്തിന് മുൻതൂക്കമുള്ള സബ്ജക്റ്റാണ്. ശ്രീകുമാരൻ തമ്പിയെ കൊണ്ട് പാട്ടെഴുതിക്കണമെന്ന് അമ്പിളിക്ക് ആഗ്രഹം. ശ്രീകുമാരൻ തമ്പി അന്ന് ചെന്നൈയിലാണ് താമസം. അമ്പിളി ചെന്നൈയിലേക്ക് വിളിച്ചു. പ്രേമനൈരാശ്യം കലർന്ന വരികളായിരിക്കണമെന്നും കേൾക്കുന്നവരുടെ മനസ്സിനെ സ്പർശിക്കണമെന്നും അമ്പിളി വിനയപൂർവ്വം ശ്രീകുമാരൻ തമ്പിയോട് അഭ്യർത്ഥിച്ചു. സംഗീത സംവിധായകൻ ആരെന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ മറുചോദ്യം. വിദ്യാധരൻ മാഷാണെന്ന് അമ്പിളി മറുപടി പറഞ്ഞു. വിദ്യാധരൻ മാഷ് അന്ന് പുതുമുഖമാണ്. അതുകൊണ്ട് വിദ്യാധരനെ പറ്റി ശ്രീകുമാരൻ തമ്പിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ശ്രീകുമാരൻ തമ്പി ഫോണിൽ പാട്ടിന്റെ പല്ലവി പറഞ്ഞുകൊടു. രാത്രിയിൽ ചെന്നൈയിൽ നിന്ന് തൃശൂരിലേക്ക് തീവണ്ടിയിൽ വരുന്ന സുഹൃത്തു മുഖേന ബാക്കി വരികൾ എഴുതി കൊടുത്തയക്കാമെന്നും അദ്ദേഹം അമ്പിളിയോട് പറഞ്ഞു. പാട്ടിന്റെ ബാക്കിയുള്ള അനുപല്ലവിയും ചരണവും കിട്ടാൻ അമ്പിളി നിർദ്ദേശിച്ചതനുസരിച്ച് വിദ്യാധരൻ വെളുപ്പിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബാക്കി വരികൾ കൈപ്പറ്റി. എന്നിട്ട് അതുമായി അദ്ദേഹം നേരെ അതേ തീവണ്ടിയിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. തീവണ്ടിയിലെ സാധാരണ കമ്പാർട്ട്മെന്റിലിരുന്ന അദ്ദേഹം വരികൾ വായിച്ചു. ഈണങ്ങൾ പലതും കയറി വന്നു. ഹാർമോണിയത്തിന്റെ സഹായമില്ലാതെ ആഭേരിരാഗത്തിൽ തീവണ്ടിയിലേക്ക് ആ പാട്ട് ജനിച്ചു വീഴുകയായിരുന്നു. തീവണ്ടിയുടെ ഘടഘടാ ശബ്ദത്തിൽ വിദ്യാധരൻ മാസ്റ്റർ ആ ഈരടികൾക്ക് ഈണങ്ങൾ അണിയിച്ചൊരുക്കി. വരികളും സംഗീതവും മാത്രമല്ല, യേശുദാസിന്റെ മാന്ത്രികാലോപനം കൂടിയായപ്പോൾ നഷ്ടസ്വർഗങ്ങളെ എന്ന ഗാനം അനശ്വരമായി ഒരു തലമുറയെ മുഴുവൻ പ്രണയച്ചൂരിൽ നിർത്തിയ ആ ഗാനം ഇതാ നമുക്ക് ആസ്വദിക്കാം. നഷ്ടസ്വർഗങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: വെള്ളി വൈകിട്ട് 4 മണിക്ക്. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
0: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിന്റെ വൈവിധ്യമാർന്ന അറിവുകളും വിശേഷണങ്ങളും ഒക്കെയായി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നൊരു തുടർ പരിപാടിയാണ് ഭാഗ്യരാശി എന്നത്. എല്ലാ ഞായർ വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധൻ രാവിലെ 7 മണിക്കുമാണ് ഭാഗ്യരാശി നിങ്ങളിലേക്ക് എത്തുന്നത്. ഭാഗ്യരാശിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഞാൻ രജനി ഗിരീഷ്. വിവാഹത്തെ പറ്റിയുള്ള ജ്യോതിഷ സംബന്ധമായ ചില ചോദ്യങ്ങൾക്കാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മറുപടി നൽകിയത്. നമസ്കാരം സർ.
3: നമസ്കാരം.
2: നമ്മൾ കഴിഞ്ഞ ആഴ്ച വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു പറഞ്ഞത്. അപ്പോഴ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, വളരെയേറെ പ്രയോജനപ്രദവും രസകരവുമായ നിരവധി പ്രതികരണങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഒന്ന് പ്രത്യേകം പറയാനുള്ളത്, ജ്യോതിഷവും വിവാഹവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംശയങ്ങളും ഒക്കെ തന്നെ പലരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പല ചോദ്യങ്ങളും ചിരിയും ചിന്തയും ഒക്കെ ഉണർത്തുന്നവയുമാണ്. ഒരുപാട് കുടുംബങ്ങൾ അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്ന ഒരു മേഖലയാണ് എന്നതുകൊണ്ട് അവയ്ക്ക് ഓരോന്നിനും വിശദമായി മറുപടി നൽകണം എന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നിരവധിയായ ശ്രോതാക്കളാണ് റേഡിയോ സാന്ത്വനത്തിലേക്ക് ഭാഗ്യരാശിയിലൂടെ ഭാഗ്യരാശി കേട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിരവധി മെസ്സേജുകളുമായി നമ്മളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് തന്നെ നമുക്ക് കുറച്ച് വിശദമായി ഒന്ന് ശ്രോതാക്കൾക്കായി കുറേയധികം അറിവുകൾ കൊടുക്കാം. പുനർവിവാഹവും പൊരുത്തവും, ഈ ഒരു സബ്ജക്റ്റിൽ ആദ്യ വിവാഹം പരാജയപ്പെട്ട ഒരാളുടെ രണ്ടാം വിവാഹത്തിന് ജാതക പൊരുത്തം നോക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലും വരും. അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
3: തീർച്ചയായിട്ടും. ഈ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സംശയമായിട്ട് വരുന്ന ഒരു കാര്യമാണത്. കാര്യം ആദ്യ വിവാഹം പൊരുത്തമൊക്കെ നോക്കി നടത്തി പരാജയപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെ വിവാഹത്തിന് നോക്കേണ്ടതുണ്ടോ അതോ ആദ്യ വിവാഹത്തിലെ ദോഷങ്ങൾ അതോടെ അവസാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അവരുടെ സംശയം. പുനർവിവാഹത്തിൻ്റെ കാര്യത്തിൽ ജാതക പൊരുത്തം നോക്കണമോ എന്ന ചോദ്യത്തിന് നമുക്ക് ജ്യോതിഷപരമായി കൃത്യമായ ചില ഉത്തരങ്ങളുണ്ട്. ആദ്യ വിവാഹം പരാജയപ്പെട്ടു എന്നത് ജാതകത്തിലെ ചില ദോഷങ്ങളുടെ സൂചനയാകാം. അതിനാൽ രണ്ടാമതൊരു വിവാഹത്തിനൊരുങ്ങുമ്പോൾ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ജാഗ്രത ജാതക പൊരുത്തത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമാണ് എന്നുള്ളതാണ് വസ്തുത. കൂടാതെ വിവാഹം പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം ജാതകത്തിലെ ദോഷങ്ങൾ അവസാനിക്കുന്നില്ല. ഒരാളുടെ ജാതകത്തിലെ 7ാം ഭാവം, അത് ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്നു, 8ാം ഭാവം എന്നിവയിലെ ദോഷങ്ങളാണ് ആദ്യ പരാജയത്തിന് കാരണമായതെങ്കിൽ ആ ദോഷങ്ങൾ അവിടെ തന്നെ തുടരും എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ജാതകം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗ്രഹനിലയുടെ ഒരു സ്നാപ്ഷോട്ടാണ്. അത് ആ സ്ഥിതി നമ്മളുടെ ജീവിതകാലം മുഴുവനുള്ള ഫലങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനില ജനനം മുതൽ മരണം വരെ അതുതന്നെ ആയിരിക്കും എന്നുള്ളത് മറന്നു പോകരുത്. രണ്ടാമത്തെ പങ്കാളിയുടെ ജാതകം ആദ്യ പരാജയത്തിന് കാരണമായ ദോഷങ്ങളെ ശമിപ്പിക്കാൻ പോകുന്നതല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാപസാമ്യം വളരെ പ്രധാനമാണ്, ഏറ്റവും കൂടുതൽ പ്രധാനമാണ്. രണ്ടാം വിവാഹത്തിൽ നക്ഷത്ര പൊരുത്തത്തേക്കാൾ, നമ്മൾ 10 പൊരുത്തങ്ങൾ നക്ഷത്ര പൊരുത്തങ്ങളായി നോക്കാറുണ്ട്, അതിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് പാപസാമ്യത്തിനാണ്. ആദ്യ വിവാഹം പരാജയപ്പെട്ട വ്യക്തിയുടെ ജാതകത്തിൽ പാപഗ്രഹങ്ങളുടെ സ്വാധീനം കൂടുതലായിരിക്കും. പാപഗ്രഹങ്ങൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചൊവ്വ, ശനി, രാഹു, കേതു മുതലായവയാണ്. സൂര്യനും ചില സമയത്ത് പാപഗ്രഹങ്ങളായി പാപഗ്രഹമായി

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം.

0: നമ്മൾ കരുതപ്പെടുന്നുണ്ട്. അതിനാൽ പുതിയ പങ്കാളിയുടെ ജാതകത്തിലും സമാനമായ പാപബലം ഉണ്ടെങ്കിൽ മാത്രമേ ദോഷങ്ങൾ പരസ്പരം ഹനിക്കപ്പെടുകയുള്ളൂ. ഒമ്പതാം ഭാവത്തിന്റെ പ്രസക്തിയാണ് നമ്മൾക്ക് പുനർവിവാഹത്തിന്റെ സൂചകമായി പല ആചാര്യന്മാരും കാണുന്നത്. ജ്യോതിഷത്തിൽ ഏഴാം ഭാവം ആദ്യ വിവാഹത്തിനെയും സൂചിപ്പിക്കുന്നു എന്നറിയാമല്ലോ. ഏഴാം ഭാവം മോശമാണെങ്കിലും ഒൻപതാം ഭാവം ശക്തമാണെങ്കിലും ആദ്യ വിവാഹത്തിൽ പരാജയപ്പെട്ടാലും രണ്ടാം വിവാഹം വളരെ സന്തോഷകരമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടാം വിവാഹത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്ത് നോക്കേണ്ടത് ജാതകത്തിലെ ഒൻപതാം ഭാവമാണ്. അതോടൊപ്പം ദശാകാലം നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യ വിവാഹം നടന്ന സമയത്തെ ദശയും നിലവിലെ നമ്മുടെ ദശയും അപഹാരങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കാം. ആദ്യ പരാജയം ഒരുപക്ഷെ ഏഴര ശനിയോ അല്ലെങ്കിൽ മോശം ദശയോ ഉള്ള കാലത്തായിരുന്നിരിക്കാം. ഇപ്പോൾ നടക്കുന്നത് വ്യാഴത്തിൻ്റെയോ മറ്റൊരു ശുഭഗ്രഹത്തിൻ്റെയോ ദശയോ അപഹാരവുമാണെങ്കിൽ പൊരുത്തം കുറവാണെങ്കിൽ പോലും നമ്മുടെ ജീവിതം മെച്ചപ്പെടാനും വിവാഹ ബന്ധം ശ്രേയസ്കരമായി തീരാനും സാധ്യതയുണ്ട്. പിന്നീടുള്ളത് അനുഭവത്തിൽ നിന്നുള്ള പൊരുത്തമാണ്. ഇവിടെ ജ്യോതിഷത്തിനപ്പുറം ഒരു മാനസിക വശം കൂടിയുണ്ട്. ആദ്യ പരാജയത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാകാം. ഈ പക്വത ജാതകത്തിലെ ചെറിയ പൊരുത്തക്കേടുകളെ മറികടക്കാൻ സഹായിച്ചു എന്നും വരാം. ചുരുക്കത്തിൽ രണ്ടാം വിവാഹത്തിന് തീർച്ചയായും ജാതകം നോക്കണം. പക്ഷേ അത് ആദ്യ വിവാഹത്തിന് നോക്കിയതുപോലെ അല്ല. ആദ്യത്തെ തകർച്ചയ്ക്ക് കാരണമായ ഗ്രഹദോഷങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റിയ ഒരു പങ്കാളിയെ കണ്ടെത്തുകയാണ് വേണ്ടത്. മെഡിക്കൽ രംഗത്ത് നിന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ ശസ്ത്രക്രിയയിൽ പരാജയപ്പെട്ട രോഗി രണ്ടാമതൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുമ്പോൾ കൂടുതൽ ടെസ്റ്റുകളും കൂടുതൽ മുൻകരുതലുകളും എടുക്കണം എന്ന് പറയുന്നത് പോലെയാണിത്. ആദ്യ വിവാഹത്തിന്റെ പരാജയം ജാതകത്തിലെ തലയിൽ വയ്ക്കുന്നതിനേക്കാൾ പുനർവിവാഹത്തിന് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ബന്ധത്തിലെ മാനസികമായ പൊരുത്തപ്പെടൽ എത്രത്തോളം ഉണ്ടായിരുന്നെന്നും പഴയ ബന്ധത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നുപോയിട്ടുണ്ടോ എന്നും സ്വയം വിമർശനപരമായി ഒന്ന് വിലയിരുത്തുവാനാണ്. അതിനനുസരിച്ച് സ്വന്തം കാഴ്ചപ്പാടുകളിലും നിലപാടുകളിലും പോസിറ്റീവായ ഒരു തിരുത്തൽ, നമ്മളതിന് ആറ്റിറ്റ്യൂഡിനൽ കറക്ഷൻ എന്ന് പറയും. മാനസിക ശാസ്ത്രത്തിൻ്റെ വക്താക്കൾ പറയുന്നതാണ്, മാനസിക രോഗ വിദഗ്ധർ പറയുന്നതാണ് ആറ്റിറ്റ്യൂഡിനൽ കറക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ വരുത്തുക തന്നെ വേണം. ഗ്രഹനില തന്നെയാണ് എല്ലാം എന്ന് വിചാരിക്കുന്നത് അത്ര ബുദ്ധിപൂർവ്വം അല്ല എന്നാണ് പറയേണ്ടത്.
1: വളരെ നല്ലൊരു ചിന്തോദ്ദീപകമായ ഒരു കാര്യമാണ് സാർ ഇപ്പൊ പറഞ്ഞത്. കാരണം ആദ്യ വിവാഹത്തില് വ്യക്തിയുടെ ഒരു പക്വതയില്ലായ്മയിൽ വരുത്തുന്ന ആ ഒരു അപക്വമായ ഒരു ചിന്താരീതികളും കാഴ്ചപ്പാടുകളും കൂടെ ഒക്കെ ഒന്ന് മാറ്റിവെച്ചാലും പിന്നീട് ജാതകത്തിന്റെ ഒരു ഒമ്പതാം ഭാവത്തിന്റെ ശക്തിയും കൂടെ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് രണ്ടാം വിവാഹം നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളത് വളരെ നല്ലൊരു ആൻസർ ആയിരുന്നു സാർ പറഞ്ഞത്.
0: അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടാം വിവാഹം വളരെ നന്നായി നടന്നു പോകുന്ന ഒരുപാട് കേസുകൾ
1: കാണുന്നുണ്ട് സാറെ. നമ്മളിപ്പം ചിലപ്പോഴൊക്കെ ചിന്തിക്കും വിദേശവാസവും ജാതകവും, നമ്മൾ വിദേശത്താണെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ നമ്മളെ അല്ലെങ്കിൽ നല്ലതൊക്കെ നമ്മളെ എങ്ങനെയാണ് ഭവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് ജാതകത്തിലെ ദോഷങ്ങൾ, ഉദാഹരണമായിട്ട് രാഹു ചൊവ്വാദോഷം, ഇതൊക്കെ തന്നെ നാട്ടിലുള്ള അത്രയും കാഠിന്യത്തിൽ ബാധിക്കുമോ അതോ നമ്മുടെ ഈ ദേശത്തിൻ്റെ മാറ്റം ദോഷങ്ങളെ ലഘൂകരിക്കുമോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്.
0: അത് സാധാരണമായ സംശയമാണ്. പ്രവാസികൾ ചിലർ ചോദിക്കാറുണ്ട് വിദേശവാസം ജാതക ദോഷങ്ങളെ ബാധിക്കുമോ എന്നത്. അതിൻ്റെ കാരണം നമ്മൾ നാട്ടിൽ നിന്നിട്ട് പല രീതിയിൽ നോക്കിയിട്ടും ഒരു തരത്തിലും ഗതി പിടിക്കാത്ത ചില ആളുകൾ ഒരുപക്ഷെ വിദേശത്ത് ചെന്ന് നല്ല രീതിയിൽ ജോലിയും ഒക്കെ ചെയ്ത് നല്ല പദവിയിലൊക്കെ എത്തി നന്നായി ധനമൊക്കെ സമ്പാദിച്ച് നമ്മുടെ നാട്ടിൽ വരുന്നത് കാണുമ്പോഴാണ്. ഒരാൾ ജനിച്ച നാട്ടിൽ നിന്ന് ദൂരദേശത്തേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ഗ്രഹനിലയിലോ ദോഷങ്ങളിലോ മാറ്റം വരുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് പ്രധാനമായിട്ടും മൂന്ന് വശങ്ങൾ നമ്മൾ പറയണം. ആദ്യത്തേത് ദോഷത്തിൻ്റെ തീവ്രത കുറയുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വിദേശവാസം ചില ജാതക ദോഷങ്ങൾക്കുള്ള സ്വാഭാവിക പരിഹാരമായിട്ട് മാറാറുണ്ട്. ഉദാഹരണത്തിന് ജാതകത്തിൽ നാലാം ഭാവം സൂചിപ്പിക്കുന്ന സുഖം, വീട് ഇവ ദുർബലമായ ഒരാൾക്ക് സ്വന്തം നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ വിദേശത്തേക്ക് മാറുന്നതോടുകൂടി ആ വാസസ്ഥല ദോഷം അയാൾക്ക് ഇല്ലാതാകുന്നതാണ്. വാസസ്ഥലത്തെ കൊണ്ടുള്ള ദോഷം ഒരുപക്ഷെ ഇല്ലാതാകും. ഈ സന്ദർഭത്തിൽ വിദേശയാത്രയെയും വിദേശ ജീവിതത്തെയും കുറിച്ച് ചില കൗതുകകരമായ കാര്യങ്ങൾ കൂടി ശ്രോതാക്കളുടെ അറിവിലേക്കായി പറയേണ്ടതുണ്ട്. ജാതകത്തിൽ 8-12 ഭാവങ്ങൾക്ക് തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അത്തരക്കാർ നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ വിദേശത്ത് കഴിയുന്നതാണ് ജ്യോതിഷപരമായി അഭികാമ്യം. എന്തുകൊണ്ടാണ് എന്ന് പറയാം. ജ്യോതിഷത്തിൽ 6, 8, 12 ഭാവങ്ങളെ ത്രികഭാവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പൊതുവെ പ്രതികൂലമായ ഭാവങ്ങളായിട്ടാണ് ഇവയെ കരുതാറുള്ളതെങ്കിലും വിദേശയാത്രയുടെയും വിദേശവാസത്തിന്റെയും കാര്യത്തിൽ ഇവയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. 12-ാം ഭാവം എന്നത് വ്യയസ്ഥാനം അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ സ്ഥാനം മാത്രമല്ല, അത് വിദേശ രാജ്യം, ദൂരദേശയാത്ര, ഐസൊലേഷൻ അഥവാ ഒറ്റപ്പെടൽ എന്നിവയെ കൂടി സൂചിപ്പിക്കുന്നതാണ്. ലഗ്നാധിപനോ ഭാഗ്യാധിപനോ 12-ാം ഭാവവുമായി ബന്ധപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് സ്വന്തം നാട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ ഭാഗ്യവും പുരോഗതിയും വിദേശത്ത് ലഭിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. 8-ാം ഭാവം എന്ന് പറയുന്നത് പരിവർത്തന സ്ഥാനമാണ്. അത് മാറ്റങ്ങളെയും അപ്രതീക്ഷിത സംഭവങ്ങളെയും സൂചിപ്പിക്കുന്നു. ലഗ്നത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ 8-ാം ഭാവം വിദേശയാത്രയുമായി ബന്ധപ്പെടുമ്പോൾ ഒരു വ്യക്തി സ്വന്തം വേരുകളിൽ നിന്ന് മാറി മറ്റൊരു ചുറ്റുപാടിൽ ജീവിക്കുമ്പോഴാണ് കൂടുതൽ ശോഭിക്കുന്നത് എന്ന് പല വ്യക്തികളിലും നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് വിദേശത്ത് കഴിയുന്നത് അഭികാമ്യം? ദോഷത്തിന്റെ പോസിറ്റീവ് ഉപയോഗമാണ് അതിൽ പ്രധാനപ്പെട്ടത്. 8-ലും 12-ലും നിൽക്കുന്ന ഗ്രഹങ്ങൾ നാട്ടിൽ നിൽക്കുമ്പോൾ തടസ്സങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയേക്കാം. എന്നാൽ ഇതേ ഗ്രഹങ്ങൾ വിദേശവാസത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതോടുകൂടി ആ ഗ്രഹങ്ങളുടെ ദോഷം തീരുന്നു. അതായത് വിദേശത്ത് പോവുക എന്നത് തന്നെ ആ ദോഷത്തിനുള്ള ഒരു പരിഹാരമായി മാറുന്നു. 2-ാമത് പാരമ്പര്യത്തിൽ നിന്നുള്ള മാറ്റമാണ്. 4-ാം ഭാവം നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം വീട്, സുഖം എന്നിവയെ സൂചിപ്പിക്കുമ്പോൾ അതിന് നേരെ വിപരീതമായ 12-ാം ഭാവം വിദേശത്തെ സൂചിപ്പിക്കുന്നു. നാട്ടിൽ നിൽക്കുമ്പോൾ ജീവിതം സ്തംഭിച്ചു നിൽക്കുന്ന പലർക്കും വിദേശത്ത് പോകുന്നതോടെ വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ കാരണം ഇതാണ്. ആരോഗ്യപരമായിട്ട് പറഞ്ഞാൽ ചിലർക്ക് നാട്ടിലെ കാലാവസ്ഥയോ സാഹചര്യങ്ങളോ ജാതക പ്രകാരം ദോഷമാകാറുണ്ട്. അത് ലഗ്നത്തിന് 8-12 ഭാവങ്ങളുമായിട്ടുള്ള ബന്ധം കാരണമാണ്. എന്നാൽ അവർ നാട് വിട്ടു താമസിക്കുമ്പോൾ പല വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളും, അത് ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അലർജി പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ പ്രമേഹം അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളിലൊക്കെ അവർക്ക് രോഗത്തിന് ശമനം വരുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുമാറുന്നതായിട്ട് തന്നെയോ കണ്ടുവരാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 8-12 ഭാവങ്ങൾ ദൃഢമായ ഒരു ജാതകക്കാരൻ നാട്ടിൽ നിൽക്കാൻ നിർബന്ധം പിടിച്ചാൽ അത് അയാളുടെ ജീവിതത്തിൽ വിരസതയും തടസ്സങ്ങളും അഭിവൃദ്ധി കുറവും ഉണ്ടായേക്കും. എന്നാൽ അവർ വിദേശത്ത് ജോലി ചെയ്യാനോ താമസിക്കാനോ തീരുമാനിച്ചാൽ ആ ഗ്രഹങ്ങൾ അവർക്ക് പ്രതികൂലമാകുന്നതിന് പകരം അനുകൂലമായി പ്രവർത്തിച്ചു തുടങ്ങും. ചില വ്യക്തികൾ വിദേശത്ത് പോയ ശേഷം അവിടുത്തെ കഠിനാധ്വാനവും സാഹചര്യങ്ങളും കാരണം നാട്ടിലുണ്ടായിരുന്ന പല ചെറിയ അസുഖങ്ങളും മാറുന്ന പ്രവണത ജ്യോതിഷത്തിലെ ഈ സ്ഥാനമാറ്റ സിദ്ധാന്തവുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. വിദേശയാത്രകളുടെയും വിദേശവാസത്തിന്റെയും പ്രധാന കാരകന്മാർ രാഹുവും ശനിയുമാണ്. നാട്ടിൽ നിൽക്കുമ്പോൾ രാഹുദോഷം അനുഭവിക്കുന്ന ഒരാൾ വിദേശത്തേക്ക് മാറുമ്പോൾ അയാൾ രാഹുവിന്റെ ദേശത്തേക്ക് മാറുന്നത് പോലെയാണ്. അതുകൊണ്ട് രാഹുദോഷത്തിന്റെ കാഠിന്യം കുറയാൻ ഇത് സഹായിക്കും. എന്നാൽ 7.5 ശനി പോലെയുള്ള കാലദോഷങ്ങൾ ലോകത്തിന്റെ എവിടെ പോയാലും ഒരുപോലെ ബാധിക്കുമെന്നാണ് ഭൂരിഭാഗം ആചാര്യന്മാരുടെയും അഭിപ്രായം. കാരണം അത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. വിവാഹ പൊരുത്തം നോക്കുമ്പോൾ ദമ്പതികൾ വിദേശത്താണ് താമസിക്കാൻ പോകുന്നതെങ്കിൽ ചില ചെറിയ പൊരുത്തക്കേടുകൾ അവഗണിക്കാറുണ്ട്. കാരണം നാട്ടിൽ നിൽക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കുടുംബക്കാരുടെ ഇടപെടലുകൾ, അമ്മായിയമ്മ, നാത്തൂൻ, നമ്മൾ പറയുന്ന പോലെ ചൊറിയന്മാരായ ചില അമ്മാവന്മാർ, സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവ വിദേശത്ത് കുറവായിരിക്കും. മാത്രമല്ല അധികം പേരുമായി അടുപ്പവും ഇടപെടലോ ഇല്ലാത്തതിനാൽ ദമ്പതികൾക്കിടയിൽ കൂടുതൽ സ്വകാര്യതയും പരസ്പര ധാരണയും ഉണ്ടാക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട്. യുക്തിപരമായി ചിന്തിച്ചാൽ ഒരു ഡോക്ടറുടെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ കാലാവസ്ഥയും ഭക്ഷണ രീതിയും മാറുന്നത് നമ്മുടെ ഹോർമോണുകളിലും മാനസികാവസ്ഥയിലും മാറ്റങ്ങൾ വരുത്തും. ജ്യോതിഷപരമായ ദോഷങ്ങൾ എന്നത് ഊർജ വ്യതിയാനങ്ങൾ കൂടി ആയതുകൊണ്ട് ഭൂമിശാസ്ത്രപരമായ മാറ്റവും ഈ ഊർജത്തെ സ്വാധീനിക്കും എന്നതിൽ അത്ഭുതമില്ല. ദേശമാറ്റം ജാതക ദോഷങ്ങളെ പാടെ മാറ്റില്ലെങ്കിലും ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ അത് മാറ്റുന്നു. വിദേശത്ത് കൂടുതൽ ജോലി തിരക്കും ജീവിത സാഹചര്യങ്ങളും ഉള്ളതിനാൽ ദോഷഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അവ മനസ്സിനെ ബാധിക്കാനോ ഉള്ള സാഹചര്യം കുറവാണ് എന്നുകൂടി ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു.
1: നമുക്ക് നാട്ടിലുള്ള അത്രയും കാഠിന്യത്തിൽ ഇത് ബാധിക്കില്ല എന്ന് തന്നെ ഒന്നൊരു കൺക്ലൂഷനിൽ എത്താൻ കഴിയൂ അല്ലേ?
0: തീർച്ചയായിട്ടും.
1: ഓക്കെ, നമ്മുടെ ഈ ദേശ മാറ്റത്തെ കുറിച്ചാണ് പറഞ്ഞത്, അത് ദോഷങ്ങളെ ലഘൂകരിക്കുമോ എന്നുള്ളത്. ഇപ്പം വിദേശത്ത് ഇരിക്കുന്ന നമുക്ക് ഒരുപാട് ശ്രോതാക്കളുണ്ട് വിദേശത്തുള്ള, അപ്പൊ അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാകും, അവർക്കും സംശയങ്ങളുണ്ടാവും നമ്മളോട് ചോദിക്കാൻ. അപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ തന്നെ നമ്പർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. 8848558785 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്കും സംശയങ്ങളൊക്കെ ചോദിക്കാം. അല്ലാതെ നമുക്ക് പേഴ്സണലി ഉള്ള നമ്പർ നമ്മൾ ഇവിടെ ലഭ്യമാണ്. അപ്പം വിദേശത്തുള്ള നമ്മുടെ ജർമ്മനിയിലും UK ഒക്കെ ഉള്ള ഒരുപാട് ശ്രോതാക്കൾ നമുക്കുണ്ട്. അപ്പം ഈ ദേശമാറ്റത്തെ കുറിച്ചാണ് സാർ ഇത്രയും നേരം പറഞ്ഞത്. സാർ, അടുത്തത് ഈ മാംഗല്യ ദോഷവും ആയുസ്സും എന്നൊരു സബ്ജക്റ്റ് ആണ്. അത് നല്ലൊരു സബ്ജക്റ്റ്. സ്ത്രീയുടെ ജാതകത്തില് മാംഗല്യദോഷം ഉണ്ടെന്നൊക്കെ കണ്ടാല് അത് പുരുഷന്റെ ഇങ്ങനെ ആയുസിനെ ബാധിക്കുമെന്ന് പറയുന്നത് എത്രത്തോളം അതൊരു യുക്തി

0: അഹമാണ് അല്ലെങ്കിൽ തന്നെ പുരുഷന്റെ ആയുസ് അയാളുടെ ജാതകത്തിലല്ലേ ഇരിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അത്തരം കുറച്ച് ബുദ്ധിപരമായ ആ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു മറുപടിയാണ് സാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്.
1: ആ ഒരു ചിന്ത യുക്തിസഹം തന്നെയാണ്, പക്ഷേ അതിന് ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇത് വിവാഹ പൊരുത്തം നോക്കുമ്പോൾ പലരെയും ഭയപ്പെടുത്തുന്ന ഒരു സംശയമാണ് സ്ത്രീയുടെ ജാതകത്തിലെ മാംഗല്യ ദോഷം പുരുഷന്റെ ആയുസിനെ ബാധിക്കുമോ എന്നുള്ളത്. ജ്യോതിഷത്തിൽ സ്ത്രീയുടെ ജാതകത്തിലെ 8th ഭാവത്തെയാണ് മാംഗല്യ സ്ഥാനം എന്ന് വിളിക്കുന്നത്. ഈ ഭാവത്തിന് ദോഷമുണ്ടായാൽ അത് പങ്കാളിയെ ബാധിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് മാംഗല്യ ദോഷം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് മാംഗല്യ ദോഷം യഥാർത്ഥത്തിൽ? സ്ത്രീ ജാതകത്തിൽ 8th ഭാവത്തിൽ പാപഗ്രഹങ്ങളായ ശനി, രാഹു, കേതു, ചൊവ്വ എന്നിവ നിൽക്കുന്നതോ 8th അധിപൻ ദുർബലനാകുന്നതോ ആണ് മാംഗല്യ ദോഷമായി കണക്കാക്കുന്നത്. ഇതിനർത്ഥം പങ്കാളിക്ക് ഉറപ്പായും മരണം സംഭവിക്കും എന്നല്ല, മറിച്ച് മരണതുല്യമായ ക്ലേശമോ ചിലപ്പോൾ മരണം തന്നെയോ സംഭവിക്കാം എന്നാണ്. പൊതുവിൽ ദാമ്പത്യ സുഖത്തിന് തടസ്സം നേരിടാം എന്ന് കരുതിയാൽ മതി. അപ്പോൾ പുരുഷന്റെ ആയുസ് ആരുടെ ജാതകത്തിലാണ്? ഏതൊരു വ്യക്തിയുടെയും ആയുസ് ആ വ്യക്തിയുടെ ജാതകത്തിലെ 8th ഭാവത്തെയും ലഗ്നാധിപനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു. പുരുഷന്റെ ജാതകത്തിൽ ദീർഘായുസ് ഉണ്ടെങ്കിൽ പങ്കാളിയുടെ ജാതകത്തിലെ ദോഷം കാരണം അത് ഇല്ലാതാകില്ല, ഞാൻ അത് ഉറപ്പായിട്ട് പറയുന്നു. എന്നാൽ പുരുഷന്റെ ജാതകത്തിൽ ആയുസ് കുറവാണെങ്കിൽ, എന്നുവെച്ചാൽ അയാൾ അല്പായുസോ മധ്യായുസോ ആണെങ്കിൽ, സ്ത്രീയുടെ ജാതകത്തിലെ ദോഷം ആ സാഹചര്യത്തെ ഒന്നുകൂടി വഷളാക്കിയേക്കാം. വിവാഹങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ സംഗമമാണ്, അത് രണ്ട് ഊർജങ്ങളുടെ സംഗമമാണ്. രണ്ട് വ്യക്തികൾ വിവാഹിതരായിട്ട് ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ഊർജ മണ്ഡലങ്ങൾ പരസ്പരം സ്വാധീനിക്കുന്നു. ഊർജ മണ്ഡലങ്ങളെ നമ്മൾ ഓറ എന്ന് പറയും, ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഓറ എന്ന് പറയും. അത് പരസ്പരം സ്വാധീനിക്കുകയാണ്. പങ്കാളികളിൽ ഒരാളുടെ കഠിനമായ രോഗം അല്ലെങ്കിൽ മാനസികാവസ്ഥ മറ്റൊരാളെയും ബാധിക്കും. ജ്യോതിഷത്തിലെ ഈ ദോഷം സൂചിപ്പിക്കുന്നത് ഇത്തരം ഒരു മാനസികമോ ശാരീരികമോ ആയ ക്ലേശത്തിനുള്ള സാധ്യതയാണ്. പാപസാമ്യം എന്ന പരിഹാരമാണ് ഇതിന് നിർദ്ദേശിക്കപ്പെടുന്നത്. ഈ ദോഷം പരിഹരിക്കാനാണ് ജ്യോതിഷികൾ പാപസാമ്യം നോക്കുന്നത്. സ്ത്രീയുടെ 8th ഭാവത്തിൽ ദോഷമുണ്ടെങ്കിൽ പുരുഷന്റെ 8th ഭാവത്തിലോ 7th ഭാവത്തിലോ സമാനമായ ഗ്രഹബലമുണ്ടെങ്കിൽ, ഗ്രഹസ്ഥിതി ഉണ്ടെങ്കിൽ ദോഷങ്ങൾ പരസ്പരം ഹനിക്കപ്പെടും. ഇത് ഒരു കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ചുരുക്കത്തിൽ, സ്ത്രീയുടെ ജാതകം കൊണ്ട് മാത്രം ഒരാളുടെ ആയുസ് അവസാനിക്കില്ല. എന്നാൽ ദാമ്പത്യം എന്നത് രണ്ട് ജാതകങ്ങൾ ചേർന്നുള്ള ഒരു യൂണിറ്റ് ആയതുകൊണ്ട് ഒരാളുടെ ദോഷം മറ്റൊരാളുടെ ജീവിത സാഹചര്യങ്ങളെ ബാധിക്കാം. ഇതിനെ ഭയപ്പെടാതെ കൃത്യമായ പാപസാമ്യമുള്ള ജാതകങ്ങൾ തമ്മിൽ ചേർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
0: നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പുനർവിവാഹവും പിന്നെ ആദ്യ വിവാഹം പരാജയപ്പെട്ട ഒരാളുടെ ജീവിതത്തിലെ രണ്ടാം വിവാഹത്തിനുള്ള പ്രാധാന്യം, അതിൽ പൊരുത്തം നോക്കണോ, അതുപോലെ തന്നെ വിദേശവാസം ജാതകത്തെ ബാധിക്കുമോ, പിന്നെ മംഗല്യ ദോഷം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിശദമായി സാറ് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യരാശിയുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നിരവധി സംശയങ്ങളുണ്ടാകാം, ഇത് കേൾക്കുന്നവർക്ക് കുറേയധികം കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാനുണ്ടാകാം. ഭാഗ്യരാശി ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഭാഗ്യരാശിയിൽ നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷും. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ നിരവധി ചോദ്യങ്ങൾക്കും അവരുടെ ഉള്ളിലുള്ള കുറേയധികം സംശയങ്ങൾക്കും ഒക്കെ തന്നെ വളരെ യുക്തിപരമായ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുമായി ചേർത്തുകൊണ്ട് ഇത്രയും നേരം ഭാഗ്യരാശിയിൽ എല്ലാവരോടും സംവദിച്ചുകൊണ്ടിരുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഭാഗ്യരാശി ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്.
1: നമസ്കാരം.
2: റേഡിയോ സന്ധുനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രളയത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.